أبلغكم رسالات ربي وأنا لكم ناصح أمين.

فأخذتهم الرجفة فأصبحوا في دارهم جاثمين.

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
2: أعوذ بالله من الشيطان الرجيم.

0: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ വിശുദ്ധ ഖുറാനിലെ 7-ാമത്തെ അധ്യായം സൂറത്തു ആറാഫ് 35 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ കഹ്താനി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: ഇന്ന് 2026 സെപ്റ്റംബർ 11, ഹിജ്റ വർഷം 1448, റബീഉൽ അവ്വൽ 29. പീസ് ഖുർആൻ റേഡിയോ.
1: ലോകപ്രശസ്ത കാര്യുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. സൂറ ഹൂദ് 61 മുതൽ അതിൻ്റെ അവസാനം വരെയും സൂറ യൂസുഫ് 1 മുതൽ 76 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

هناك وعد غير مكذوب فلما جاء أمرنا نجينا صالحا

أصابهم إن موعدهم الصبح أليس الصبح بقريب.

صالح وما قوم لوط منكم ببعيد.

إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد

الحدود وما نؤخره إلا لأجل معدود

واصبر فإن الله لا يضيع أجر المحسنين.

يأكله الذئب وأنتم عنه غافلون. قالوا لئن أكله الذئب ونحن

ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا

0: ജസാക്കും അല്ലാഹു ഖൈറ. ഫീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ് 61 മുതൽ 123 കൂടിയ വചനങ്ങളും സൂറ ഹൂദ് 1 മുതൽ 76 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ,
3: നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

കാലത്തായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും അവതരിപ്പിക്കുന്നത് നസറുല്ലാ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് സൂറത്തുൽ ദുഹ 93-ാം അധ്യായം സൂറത്തുൽ ദുഹയുടെ തുടർന്നുള്ള 5 മുതൽ 11 വരെയുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ മധുരമായിരിക്കുന്ന പാരായണം, സൂറത്തുൽ ദുഹയുടെ 5 മുതൽ 11 വരെയുള്ള പാരായണം നമുക്കൊന്ന് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇതിന്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകൾ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ? യതീമൻ, അനാഥനായിട്ട്. ഫആവാ, എന്നിട്ടവൻ അഭയം നൽകി, ആശ്രയം നൽകി അഥവാ രക്ഷ നൽകി, ചേർത്തു തന്നു. വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദോല്ലൻ, വഴിയറിയാത്തവനായിട്ട്. തെറ്റിയ, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി. വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പ്രാപ്തനാക്കി. ഫഅമ്മ, എന്നിരിക്കെ അപ്പോൾ. അൽയതീമ, അനാഥയെ. ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. വഅമ്മസ്സായില, അപ്പോൾ ചോദിക്കുന്നവനെ. ഫലാ തൻഹർ, നീ മിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്. വഅമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക. വിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായം സൂറത്തുൽ ദുഹയുടെ 5 മുതൽ അവസാനം വരെയുള്ള 11 ആയത്തുകളാണ്, വചനങ്ങളാണ് ഈ സൂറത്തിലടങ്ങിയിട്ടുള്ളത്. 5 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുടെ വാക്കർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാഹ് ഇനി കുറച്ചുകൂടി വ്യക്തതയും അതോടൊപ്പം തന്നെ എഴുതിയെടുക്കുവാനും മനസ്സിലാക്കുന്നവർക്കും കൂടുതൽ എളുപ്പത്തിനും വേണ്ടി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് അതിൻ്റെ കേൾവിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
1: അലം യജിദക യതീമൻ ഫആവാ,
2: നിന്നെ അവൻ ഒരു അനാഥയായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ?
1: വവജദക ദാല്ലൻ ഫഹദ,
2: നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
1: വവജദക ആഇലൻ ഫഅഗ്ന,
2: നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിവിടുകയും ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക.
0: സൂറത്തുൽ ദുഹയുടെ 1 മുതൽ അവസാനം വരെയുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ, അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങൾ, അപ്രകാരം തന്നെ അത് ഒന്നിച്ചുള്ള മഅനകൾ, അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാല്ലാ ഈ 5 മുതൽ അവസാനം വരെയുള്ള 11 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തഫ്സീറു സഅദിയാണ്. മഹാനായ നസറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീറിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പരിഭാഷപ്പെടുത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം ആയത്ത് മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗത്തേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു തന്നെ അറിയാവുന്ന ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുകയാണിവിടെ. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? അതായത് സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവും മാതാവും മരണപ്പെട്ടതായി കാണുകയും എന്നിട്ട് അല്ലാഹു അഭയം നൽകുകയും ചെയ്തു. അതായത് പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആദ്യം സംരക്ഷണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബിനെ അല്ലാഹു സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. സത്യവിശ്വാസികളുടെ സംരക്ഷണത്തിലൂടെ അല്ലാഹു ശക്തി നൽകുന്നതുവരെ ഈ നില തുടർന്നു. നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസമോ വേദഗ്രന്ഥമോ എന്തെന്നറിയാത്തവനായി നിന്നെ കണ്ടു. അപ്പോൾ നിനക്കറിവില്ലാത്തത് നിന്നെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കുമെത്താൻ അവൻ നിന്നെ സഹായിച്ചു. നിന്നെ ദരിദ്രനായി കണ്ടപ്പോൾ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങൾ നിനക്ക് കീഴടക്കിത്തന്നു. നിനക്കുള്ള കുറവുകളെല്ലാം നികത്തിത്തന്നവൻ നിന്റെ മുഴുവൻ പോരായ്മകളും ഭാവിയിൽ പരിഹരിക്കും. അവൻ നിന്നെ ഐശ്വര്യത്തിലെത്തിച്ചു, നിനക്കഭയം നൽകി നിന്നെ സഹായിച്ചു, നേർമാർഗത്തിലുമാക്കി. ഇവയ്ക്കെല്ലാം നീ നന്ദിയുള്ളവനാകുക. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. അനാഥയോട് നീ മോശമായി പെരുമാറരുത്. അവൻ്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് കുടുസാകരുത്. അവനെ നീ വിരട്ടരുത്. അവനെ ആദരിക്കുകയും സാധ്യമായതെല്ലാം അവന് നീ നൽകുകയും നിന്റെ മരണശേഷം നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അവ്വിധം നീ അനാഥയോട് പെരുമാറുകയും ചെയ്യുക. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിയോടിക്കുകയും ചെയ്യരുത്. ചോദിച്ചു വരുന്നവൻ്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിൽ അവനെ വിരട്ടുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്ന വാക്കുകൾ നിന്നിൽ നിന്നുണ്ടാകരുത്. മറിച്ച് സാധ്യമായത് നൽകുകയോ നന്മയോടും മാന്യതയോടും കൂടി അവനെ തിരിച്ചയക്കുകയോ ചെയ്യുക. അറിവും ധനവും ചോദിക്കുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടും. അതിനാലാണ് അധ്യാപകൻ വിദ്യാർത്ഥിയോട് നല്ല സ്വഭാവവും ആദരണീയമായ സമീപനവും കനിവും കാണിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. അതവൻ്റെ നല്ല ഉദ്ദേശത്തെ സഹായിക്കലും നാടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവരെ ആദരിക്കലും കൂടിയാണ്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കും. ഈ അനുഗ്രഹത്തിൽ മതപരവും ഭൗതികവുമായ രണ്ടനുഗ്രഹങ്ങളും ഉൾപ്പെടും. അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ നീ പുകഴ്ത്തുക. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതു നീ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുക. ഇല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പൊതുവിൽ പരാമർശിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നന്ദി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അനുഗ്രഹദാതാവായ അള്ളാഹുവോട് ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നതുമാണ്. ഗുണം ചെയ്യുന്നവനെ സ്നേഹിക്കൽ ഹൃദയത്തിൻ്റെ പ്രകൃതിയാണ്.
0: മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയ അതിൻ്റെ വ്യാഖ്യാനം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പരിഭാഷ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും അതോടൊപ്പം കൂടുതൽ വിജ്ഞാനീയങ്ങളിലേക്കും അറിവുകളിലേക്കും പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും അവസരങ്ങൾ നൽകുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി സമാപിക്കുന്നു. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത് നസറുല്ലാ സലാഹി.
5: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 68-73 വരെയുള്ള വചനം ഖിറാത്ത് ഖലീഫ സുനൈജി ആയിരുന്നു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം, സൂറത്തു മഅരിജ് 1 മുതൽ 44 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽ ജാമിൽ.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി, ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ സൂറ ഹാഖയിലെ 44 മുതൽ 47 വരെ വചനങ്ങൾ.
2: വചനം 44, വാക്കർത്ഥം. വലൗ തഖവ്വല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവീൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും.
3: വലൗ തഖവ്വല അലൈന ബഅദൽ അക്കാവീൽ,
2: അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ. വചനം 45, വാക്കർത്ഥം. ല അഖദ്നാ, നാം പിടിക്കുക തന്നെ ചെയ്യും. മിൻഹു, അദ്ദേഹത്തെ, അദ്ദേഹത്തോട്. ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്, വലങ്കൈക്ക്.
3: ല അഖദ്നാ മിൻഹു ബിൽ യമീൻ,
2: അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. വചനം 46, വാക്കർത്ഥം. ഥുമ്മ ലഖത്അന, പിന്നെ നാം മുറിക്കുകയും ചെയ്യും. മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അൽ വഥീൻ, ഹൃദയനാഡി, ജീവ നാഡി.
3: ثم لقطعنا منه الوتين,
2: പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47, വാക്കർത്ഥം. ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല. മിൻ അഹദിൻ, ഒരാളും തന്നെ. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. ഹാജിസീൻ, തടയുന്നവരായിട്ട്, തടസ്സം ചെയ്യുന്നവരായിട്ട്.

0: അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അതു തടയുന്നവരായി ഉണ്ടാവുകയില്ല.
1: വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഹദ്ന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുനടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബിതിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം അള്ളാഹു നബിതിരുമേനിയെ ഒരിക്കലും വെറുതെ വിടുകയില്ല. നിശ്ചയമായും അതികഠിനമായി ശിക്ഷിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നടപടി എടുക്കുന്ന പക്ഷം അത് തടയുവാൻ ആരെക്കൊണ്ടും സാധ്യവുമല്ല എന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഒരു ഭൗതിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക വൃത്തത്തിൽ വച്ച് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി ആ ഭരണാധിപന്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം അത് രാജദ്രോഹവും ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാ നടപടികൾക്ക് അയാൾ വിധേയനായിത്തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമവ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20-ൽ പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കുപോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു.
0: തിരുമേനി കൊളുത്തിവച്ച ആ സത്യദീപത്തിൻ്റെ വെളിച്ചം
1: ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല, ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്തിൽ ഇങ്ങനെ കാണാം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയം കൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18:18-22 വചനങ്ങൾ. ഇതിൽ മൂസ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ചരിത്ര സ്വഭാവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാമയോട് ഉപമിക്കാവുന്ന ഒരു പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ല പ്രവാചകനും അല്ലാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടണമെന്നും അതിൽ പറഞ്ഞു. ഇത് ഖുർആൻ ഇവിടെ പ്രസ്താവിച്ച അതേ ആശയമാണ് കുറിക്കുന്നത്. വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ അല്ലാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആവർത്തന പുസ്തകത്തിലെ അവസാന സൂക്തത്തിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാണാം. ഈ വാചകം മൂസാനബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ള തൗറാത്തിൽ ഉള്ളതല്ല, പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തതാണ് എന്ന് പ്രാഥമിക ബുദ്ധിയുള്ളവരാരും സമ്മതിക്കും. ഇതുപോലെ വേറെ ചിലതും അതിൽ ഉണ്ട്. അത് ആർ എഴുതി ചേർത്തതായാലും ശരി, അതെഴുതി ചേർത്ത കാലം വരെ മൂസാനബി അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതിനുശേഷം ഇസ്രായേലിൽ തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇസ്മായിലികളിലോ ഉണ്ടായിട്ടില്ലെന്ന് ആ വാക്കിന് അർത്ഥമില്ല. എന്നാൽ ഈസാനബി അലൈഹിസ്സലാമയുടെ കാലം വരെ ആ പ്രവാചകൻ വന്നിട്ടില്ലെന്നും അതുവരെയും ആ പ്രവാചകന്റെ വരവ് അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെന്നും നിലവിലുള്ള ഇഞ്ചീലിൽ നിന്നും വ്യക്തമാകുന്നു. യോഹന്നാനോട് അഥവാ യഹ്യ നബി അലൈഹിസ്സലാമയോട് യഹൂദരുടെ പ്രതിനിധികൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം, ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എന്നു മറുപടി പറഞ്ഞതായും, അപ്പോൾ അവർ, നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്താണെന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചതായും അതിൽ കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 1:19-25 വചനങ്ങൾ. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, അവർ ഏലിയാവിനും ക്രിസ്തുവിനും അഥവാ ഈസാനബി അലൈഹിസ്സലാമിനും പുറമെ ഒരു പ്രത്യേക പ്രവാചകനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. രണ്ട്, ആ പ്രവാചകൻ അതുവരേക്കും വന്നു കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ്? തൗറാത്തിൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ യോശുവ പ്രവാചകനാണ് എന്ന് അഥവാ യൂഷ നബി അലൈഹിസ്സലാം ആണ് എന്ന് വേദക്കാർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ യഥാർത്ഥം പുലർന്നു കണ്ടാലും സത്യത്തിൻ്റെ നേർക്ക് കണ്ണടച്ചു ദുർന്യായങ്ങൾ പറഞ്ഞ് തൃപ്തി അടയുന്നത് അസൂയക്കാരുടെ പതിവാണല്ലോ. അതില്ലായിരുന്നുവെങ്കിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിക്കേണ്ടിയിരുന്നത് വേദക്കാരായിരുന്നു. നേരെ മറിച്ച് അവർ ആദ്യമേ കണ്ണടച്ച് അവിശ്വസിക്കുകയാണുണ്ടായത്. അതുകൊണ്ടാണ് അവരെ അഭിമുഖീകരിച്ച് അല്ലാഹു ഇങ്ങനെ പറഞ്ഞതും, അതിൽ ഒന്നാമതായി അവിശ്വസിക്കുന്നവർ നിങ്ങളാവരുത്, എന്റെ ആയത്തുകൾക്ക് അല്പമായ വില വാങ്ങുകയും അരുത്. വലാ തക്കൂനു ഔവല കാഫിരിം ബിഹ്, സൂറത്തുൽ ബഖറ 41 വചനം.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറ ഹാഖ 44 മുതൽ 47 വരെ വചനങ്ങൾ.
3: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.
6: والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم.

ولا تقتلوا أنفسكم إن الله كان بكم رحيماً.

مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليما.

يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض

هادوا يحرفون الكلم عن مواضعه ويقولون

മൗത്തു ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. വഇദാ

أنفسهم إن الله لا يحب من كان خوانا أثيما.

ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോ, അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുൽ ശക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. വഈദ് അഖദ്ന മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്ന, അഖദ്ന ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും, മീഥാഖകും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖകും, ഖാഖും, മീഥാഖകും. ലാ തസ്ഫികൂന ദിമാഅകും, ദിമാഅകും. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും സാക്കിന മീമിന് ശേഷം മീം, ഇത് ഖാമുതമാസിരിൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്ദിയായിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന, മിന്ദിയായിരിക്കും. സുമ്മ, സുമ്മ, സുമ്മ എന്നാവരുത്. സുമ്മ. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും, അഖ്റർതും, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും. വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന. തഷ്ഹദൂൻ, തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ ثم انتم هؤلاء, ثم ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീൻ ആവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, ഫീസു, ثم മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. انتم ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. انتم اخفاهم بغنه. هؤلاء ഇവിടെ രണ്ട് മദ് ഉണ്ട്. ഒന്നാമത്തെ മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹ ഉലഇ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹ ഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന. തഖ്തുലൂന ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീന് ശേഷം മീം, ഇത് ഗംഭീറുന. ഫരീഖം മിൻകും, മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന, മിൻകും. ശേഷം മിൻകും, മീം സാക്കിനയ്ക്ക് ശേഷം മീം, ഇത് ഗാം മുതമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിന്ദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന, മിന്ദിയാരിഹിം. തവാഹറൂന, തലാഹറൂന എന്നല്ല, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫ ഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി, ഫാസീസു എസ് ബിൽ ഇസ്മി. വൽഉദ്വാൻ, വൽഉദ്വാനല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽഉദ്വാൻ, വഇൻ യഅതൂകും, സാക്കിന നൂന് ശേഷം യാ, ഇത് ഗംഭീറുന. വഇൻ യഅതൂകും, വഇൻ യഅതൂകും, നൂനിനെ യായിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗാം ബിഗുന്ന. വഇൻ യഅതൂകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ, ഹ, തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, ഇഖ്റാജുഹും. അഫതുമിനൂന, അഫതുമിനൂന, അഫതുമിനൂന ബിബഅദിൽ, ഐനു ദാദ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, ബിബഅദ് ദാദി ദു അദ്, ബിബഅദ്. ഫമാ ജസാഉ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൻ യഫ്അലു, സാക്കിന നൂന് ശേഷം യാ, ഇത് ഗംഭീറുന. മൻ യഫ്അലു, മൻ യഫ്അലു, നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന. മൈ യഫ്അലു ദാലിക മിൻകും, ഇഖ്ഫാ ബിഗുന, മിൻകും. ഇല്ലാ ഖിസ്യുൻ, ഇല്ലാ ഖിസ്യുൻ ഫി, തൻവീനു ശേഷം ഫാ, തൻവീനിനെ ഫാ നക്ഷരത്തിലേക്ക്, തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന ഖിസ്യു ഫിൽ ഹയാത്തി ദുനിയ, ഇവിടെ തൻവീന് ശേഷം ഫാ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാമ പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യു ഫിൽ ഹയാത്തി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ വയൗമൽ ഖിയാമതി യുറദ്ദൂന, യുറദ്ദൂന ഇലാ അഷദ്ദിൽ, ഇലാ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇലാ അഷദ്ദിൽ അദാബ്. വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം, ബിഗാഫിലിൻ അമ്മ, തൻവീന് ശേഷം ആയിന് വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ അമ്മ മീമിന് ശബ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ, ആയിന് വളരെയധികം ആയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതി പോകരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ആയിന്. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ല. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിള്‍
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കിവിടെ
2: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാകുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം, പേജ് 524, സഅദ് അൽ ഗാമിദി.
6: أعوذ بالله من الشيطان الرجيم.

വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: الله أكبر.
1: الله أكبر.
0: الله أكبر.
1: الله أكبر.
0: الحمد لله.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ലുഹൈദാൻ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ അധ്യായം സൂറത്തു തക്വീർ. ഈ അധ്യായം പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: نور أضل على الحياة رحيما.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തെൻസീലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കിയ തെൻസീലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 1 മുതൽ 150 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും ആദ്യത്തെ 150 വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: قحيدا. فقال أكفلنيها وعزني في الخطاب. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എൻ്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എൻ്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എൻ്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വാ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷെ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തുകൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിൻ്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖതഅ്തുലഹു മിൻ ഹഖി അഖീഹി ഷൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഖുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അത്തൻ മിനന്നാർ. യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പു പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ. അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം.
1: قال لقد ظلمك بسؤال

0: റബ്ബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചു മാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത്ത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിന സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അൻ ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിനൻ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബി തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദു തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഖേദിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്ര, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യത്തിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായിക അല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അയ് യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും, അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബിഅദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫദ്ലൻ അൻ നബിയി നബിയിൻ മിൻ അംബിയാ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയാ കമാ ലതഖു മൻ അർസല അംബിയാ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫക്കീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്സഹീഹു അല്ലദീ ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
3: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി.
4: വചനം 13. വാക്കർത്ഥം: ഫഇദാ നുഫിഖ, എന്നാൽ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി, കാഹളത്തിൽ, കൊമ്പിൽ, നഫ്ഖത്തുൻ വാഹിദ, ഒരൊറ്റ ഊത്ത്.
5: فإذا نفخ في الصور نفخة واحدة.
4: എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊതപ്പെട്ടാൽ. വചനം 14. വാക്കർത്ഥം: വഹുമിലത്തി, പൊക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും. അൽ അർദു, ഭൂമി. വൽ ജിബാലു, മലകളും പർവ്വതങ്ങളും. ഫദുക്കത, എന്നിട്ട് രണ്ടും പൊടിച്ച് തകർക്കപ്പെട്ടാൽ, നിരത്തപ്പെട്ടാൽ. ദക്കതം വാഹിദ, ഒറ്റ ഇടിച്ചു തകർക്കൽ.
5: വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കത ദക്കതം വാഹിദ,
4: ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ ഒരു ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ. വചനം 15. വാക്കർത്ഥം: ഫയൗമ ഇദിൻ, അപ്പോൾ ആ ദിവസം. വഖഅതി, സംഭവിക്കുകയുണ്ടായി, സംഭവിക്കുകയായി. അൽ വാഖിഅ, ആ സംഭവം. അപ്പോൾ അന്ന് ആ സംഭവം സംഭവിക്കുകയായി. വചനം 16. വാക്കർത്ഥം: വൻശക്കത്തി, പൊട്ടിപ്പിളരുകയും ചെയ്യും. അസ്സമാഉ, ആകാശം. ഫഹിയ, എന്നിട്ടത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. വാഹിയ, ദുർബലമായതായിരിക്കും.
5: وَانشَقَّتِ السَّمَاءُ فَهِيَ يَوْمَئِذٍ وَاهِيَةٌ.
4: ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും, എന്നിട്ടത് അന്ന് കുഴഞ്ഞ് ദുർബലമായതായിരിക്കും. വചനം 17. വാക്കർത്ഥം: വൽ മലക്കു, മലക്കുകൾ, അലാ അർജാഇഹ, അതിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടായിരിക്കും. വയഹ്മിലു, വഹിക്കുന്നതാണ്. അർഷ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അർഷ്. ഫൗക്കഹും, അവരുടെ മീതെ. യൗമ ഇദിൻ, ആ ദിവസം. സമാനിയ, എട്ടു കൂട്ടർ, എട്ടാൾ.

0: മലക്കുകൾ അതിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും. നിന്റെ റബ്ബിൻ്റെ അർഷ് അഥവാ സിംഹാസനം അന്ന് അവരുടെ മീതയായി 8 കൂട്ടർ വഹിക്കുന്നതുമാണ്. വചനം 18. വാക്കർത്ഥം: യൗമ ഇദിൻ, ആ ദിവസം, തുഅറദൂന, നിങ്ങൾ കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ലാ തഖ്ഫ, മറഞ്ഞു പോവുകയില്ല, രഹസ്യമാവുകയില്ല, ഒളിഞ്ഞു പോവുകയില്ല. മിങ്കും, നിങ്ങളിൽ നിന്ന്, ഖാഫിയ, ഒരു മറഞ്ഞതും ഒരു ഗോപ്യമായതും.
1: യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫ മിൻകും ഖാഫിയ,
0: അന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. രഹസ്യമായി മറഞ്ഞുകിടക്കുന്ന ഒരു കാര്യവും അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. വചനം 13 മുതൽ 18 വരെയുള്ളതിൻ്റെ വിശദീകരണം: ആദ്യത്തെ വചനങ്ങളിൽ ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സൂറത്തുൽ ഫജറിൽ: ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാ റബ്ബുക വൽ മലകു സ്വഫൻ സ്വഫ, ഭൂമി ഇടിപൊടിയായി ഇടിച്ചു തകർക്കപ്പെടുകയും
2: നിന്റെ റബ്ബും
0: അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ എന്ന് പ്രസ്താവിച്ചതും ഇതേ അവസരത്തെക്കുറിച്ച് തന്നെയാകുന്നു. താഴെ സൂറത്തുകളിൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെപ്പറ്റി കൂടുതൽ പ്രസ്താവിച്ചു കാണാം. അന്ന് അർഷാകുന്ന സിംഹാസനം വഹിക്കുന്നത് 8 കൂട്ടരായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണവും അതിൽ അടങ്ങിയ രഹസ്യവും നമുക്കറിയുന്നതല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്നതിൽ കവിഞ്ഞ് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അനുമാനിക്കുവാൻ നിവൃത്തിയില്ല. ഏതായാലും ആ സന്ദർഭത്തിൻ്റെ ഗൗരവാവസ്ഥയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. 8 കൂട്ടർ അഥവാ സമാനിയ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം 8 മലക്കുകൾ എന്നാണെന്നും അതല്ല 8 സംഘം മലക്കുകൾ എന്നാണെന്നും വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അള്ളാഹു. അതുകൊണ്ട് നമ്മുടെ ഐഹിക കോടതികളെപ്പറ്റി നാം വിഭാവനം ചെയ്യുന്നതുപോലെയുള്ള യാതൊരു വിഭാവനയും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹാകോടതിയെപ്പറ്റി നാം വിഭാവനം ചെയ്തുകൂടാത്തതാകുന്നു. അപ്പോൾ അവൻ്റെ അർഷിനെ സംബന്ധിച്ചും അത് മലക്കുകൾ വഹിക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം അത് ഇന്നിന്ന പ്രകാരത്തിലായിരിക്കുമെന്ന് നിർണയിച്ചു രൂപപ്പെടുത്തുവാൻ നമുക്ക് പാടില്ല, നമുക്കതിനുള്ള കഴിവുമില്ല.
3: വചനം 19. വാക്കർത്ഥം: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊത്തിയ കിതാബഹു, അവൻ അവൻ്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ട, ബിയമീനിഹി, അവൻ്റെ വലങ്കയ്യിൽ, ഫയഖൂലു, അവൻ പറയും, ഹാ ഉമു, ഇതാ എടുക്കുവീൻ, ഇഖ്റഉ, വായിക്കുവീൻ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം.

0: എന്നാൽ അപ്പോൾ ഏതൊരുവന് അവന്റെ ഗ്രന്ഥം അഥവാ കർമ്മരേഖ തന്റെ വലങ്കയിൽ കൊടുക്കപ്പെട്ടുവോ അവൻ പറയും, ഇതാ എടുത്തുകൊള്ളുവീൻ, എന്റെ ഗ്രന്ഥം വായിക്കുവീൻ. വചനം 20. വാക്കർത്ഥം: ഇന്നീ ലനന്തു, നിശ്ചയമായും ഞാൻ ധരിച്ചു, വിചാരിച്ചിരിക്കുന്നു. അന്നീ മുലാഖിൻ, ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന്, ഞാൻ നേരിടുന്നവനാണെന്ന്. ഹിസാബിയ, എന്റെ വിചാരണയെ.
1: ഇന്നീ ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ,
0: നിശ്ചയമായും എന്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന് ഞാൻ മുമ്പേ ധരിച്ചിരിക്കുന്നു. വചനം 21. വാക്കർത്ഥം: ഫഹുവ, അങ്ങനെ അവൻ. ഫീ ഈഷത്തിൻ, ജീവിതത്തിൽ ആയിരിക്കും. റാദിയ, തൃപ്തികരമായ.
1: ഫഹുവ ഫീ ഈഷത്തിർ റാദിയ,
0: അങ്ങനെ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. വചനം 22. വാക്കർത്ഥം: ഫീ ജന്നത്തിൻ, അതായത് സ്വർഗത്തിൽ. ആലിയ, ഉന്നതമായ, മേലായ.
1: ഫീ ജന്നത്തിൻ ആലിയ,
0: അതായത് ഉന്നതമായ സ്വർഗത്തിൽ. വചനം 23. വാക്കർത്ഥം: ഖുതൂഫുഹ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ, പഴക്കുലകൾ. ദാനിയ, അടുത്തവയായിരിക്കും, താണുവരുന്നവയായിരിക്കും.
1: ഖുതൂഫുഹ ദാനിയ,
0: അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ താണ് അടുത്തുവരുന്നവയാകുന്നു. വചനം 24. വാക്കർത്ഥം: കുലു, തിന്നുകൊള്ളുവീൻ. വഷ്റബു, കുടിക്കുകയും ചെയ്യുവീൻ. ഹനീഅൻ, ആനന്ദകരമായി, മംഗളമായി. ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻ ചെയ്തത് നിമിത്തം. ഫിൽ അയ്യാമി, ദിവസങ്ങളിൽ, കാലങ്ങളിൽ. അൽഹാലിയ, കഴിഞ്ഞുപോയതായ.

0: നിങ്ങൾ മംഗളമായി ആനന്ദപൂർവം തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻ ചെയ്തു വച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് അവരോട് പറയപ്പെടും. വചനം 19 മുതൽ 24 വരെയുള്ളതിൻ്റെ വിശദീകരണം. സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അവരുടെ വലങ്കൈകളിൽ കൊടുക്കപ്പെടുന്നു. അത് ലഭിക്കുമ്പോൾ അവർക്ക് അഭിമാനവും സന്തോഷവുമായിരിക്കും. മറ്റുള്ളവർ അത് എടുത്തു വായിച്ചു നോക്കുവാൻ അവർക്ക് ആവേശം തോന്നും. അള്ളാഹുവിൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് തങ്ങൾ ഇഹത്തിൽ വച്ചു തന്നെ ധരിച്ചു വച്ചിരുന്നു, അഥവാ അതനുസരിച്ച് ബോധപൂർവം പ്രവർത്തിച്ചു പോന്നു. അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ കൃതാർത്ഥരായിത്തീരുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രീതിയെ ഉന്നം വച്ച് ജീവിച്ചു വന്ന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമോ? അവരുടെ ഇഷ്ടാനുസരണം സർവസ്വതന്ത്രമായി ശാശ്വത വിഹാരം കൊള്ളാവുന്ന ഉന്നത സ്വർഗവും. ഇങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സ്വർഗത്തിലെ ഫലങ്ങൾ താണ് അടുത്തു വരുന്നതാണ് ഖുതൂഫുഹ ധാനിയ എന്നു പറഞ്ഞതിൻ്റെ സാരം. പറിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ അവരുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുന്നതാണ്. അഥവാ പറിച്ചെടുക്കാൻ യാതൊരുവിധ ശ്രമവും അവർ നടത്തേണ്ടതില്ല എന്നത്രേ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വയ്ക്കാവുന്ന ഏറ്റവും

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله

وعلى الله فليتوكل المؤمنون ولقد نصركم الله ببدر وأنتم أذلة

فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس.

وليمحص الله الذين آمنوا ويمحق الكافرين أم حسبتم أن تدخلوا

وبئس مثوى الظالمين ولقد صدقكم الله وعده إذ تحسونهم بإذنه

ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار.

0: മാ ഖദ് സലഫ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖതമുൽ ഖുർആൻ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: ഈ ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഗാഫിറിലെ 66 മുതൽ 76 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക്കല്ലാഹു ഖൈറാ. മഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ഗാഫിർ 66 മുതൽ 76 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറ ലുഹ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് നഫീസ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ മുനാഫിഖൂൻ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് തുർക്കി അൽ
1: റുമൈഹ്. ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ജിന്ന് 22 മുതൽ 28 വരെ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വ നസ്തഈനുഹു അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് وعلى آله وصحبه أجمعين أما بعد قل إني لن يجيرني لن يجير ننائت منك إدغام بغنين ولن أجد إلهاران لن أجد أريد الله لن أجد بنا من دونه أين أدوم
3: من دونه
2: نعمتنا بير يخفاء മിൻഷരി പോലെ ദൂനിഹി മുൽത്തഹദ പിന്നെ ഇല്ലാ ബലാഗം മിൻ അല്ലാഹി വരിസാല ബലാഗം മിന തൻവിൻ ശേഷം മീമ് അപ്പോ ഇത് കാമ്പി ഉന്ന ബലാഗം മിൻ അല്ലാഹ്
3: ബലാഗം മിൻ അല്ലാഹ്
2: വമൻ യഅസി അല്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നമ خالدين فيها ابدا اور فيها ابدا مد فيها ابدا
3: فيها ابدا
2: حتى اذا راوا ما يوعدون فسيعلمون حتى اذا مد مد منفصل نيرت نيتي بولتنا ونيتا بين فسيعلمون من الاف نون ساكن شيشم حمزه بو الهران മൻ അദ്ദുഅഫു അങ്ങനെ മൻ അദ്ദുഅഫു അദ്ദുഅഫു ദാദ് നാസിറൻ വ തൻവിൻ ശേഷം വാവ്
3: നാസിറൻ വ
2: ആ ഇത് കാണുന്ന പിന്നെ വഅഖല്ലു അദദ ഉൽ ഇൻ അദരി ഇൻ അദരി നൂൻ സാക്കിന് ശേഷം ഹംസ അങ്ങനെ ഇൻ അദരി ആ അത്രമതി പിന്നെ മദ്ദുണ്ട് അദരി അവിടെന്താ അഖരീബുമ്മ എന്താണ് തൻവിൻ ശേഷം മീമ് നല്ലോ മണിക്കണം

ശരിയായില്ല, എന്താ തപ്പല അവിടെ? യസ്ഇല്ലാഹ നമ്മൾ പറയാൻ വിട്ടുപോയില്ലേ. അള്ളാഹ എന്നുള്ളതിൻ്റെ മുമ്പിൽ കസർ വന്നാൽ ഇല്ല എന്നാ പറയാം.

0: കഴിഞ്ഞോ? സുഹൃത്ത് കഴിഞ്ഞു. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ, അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും അർത്ഥഗാംഭീര്യം കൊണ്ടും ആശയസമ്പുഷ്ടം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ അഞ്ചാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
3: بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد اتم بهمان ملا بيس قرآن راديو سردي كنا سرداغلي سهودرنغلي سهودي ماري تجويد پڑنام എന്ന പഠന പരമ്പരകളിലൂടെ ഇതുവരെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ തന്നെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ്, വിപരീതങ്ങൾ ഉള്ള അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞത്. തൊട്ടുമുമ്പിലായി നമ്മൾ പറഞ്ഞത് ഹറൂഫു അൽ ഇസ്തിഇലാഉ വസ്തിഫല വൽ ഇസ്തിഫാൽ. ഇസ്തിഇലാഉം ഇസ്തിഫാലും, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ചില അക്ഷരങ്ങളെ മേൽപ്പോട്ടുയർത്തുകയും ചില അക്ഷരങ്ങളെ നാവ് തുറന്നുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇൻഷാല്ലാ ഇന്ന് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ വിപരീതമുള്ള അടുത്ത രണ്ട് സിഫത്തുകളാണ് അൽ ഇത്ബാഖും അതുപോലെ അൽ ഇൻഫിത്താഹും. അൽ ഇൻഫിത്താഹു അൽ ഇത്ബാഖ്, ഇതാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവ രണ്ടും എന്നുള്ളതും ഇവിടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതും എന്നുള്ളതുമാണ് ഇൻഷാല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൻഫിത്താഹ്, എന്താണ് ഇത്ബാഖ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റവും നാവും അതുപോലെ തന്നെ നാവിൻ്റെ അറ്റവും മേലെ അണ്ണാക്കും തമ്മിലുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള ഉച്ചാരണമാണ്. അതാണ് ഇതിലൂടെ നടക്കുന്നത്, സംഭവിക്കുന്നത്. അൽ ഇത്ബാഖു, ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ വഹുവ തലാഖൈ ത്വഇഫതൈ അൽ ലിസാൻ വൽ ഹംഖിൽ വൽ ഹനകിൽ അഅലാ ഇൻദ നുത്ഖി ബിൽ ഹർഫി. അപ്പോൾ ഹനകുൽ അഅലാ, ഏറ്റവും ഉയരത്തിലുള്ള മേലെ അണ്ണാക്കുമായി നാവും മേലെ അണ്ണാക്കുമായുള്ള ആ ഒരു കൂട്ടിമുട്ടലും സ്പർശനവും ആ ചേർച്ചയുമാണ് അതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അതിൽ ശക്തി കൂടിയതുണ്ട്, ശക്തി കുറഞ്ഞതുണ്ട്, മധ്യമ നിലവാരത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ശക്തി കൂടിയതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ വിശേഷണമാണ് അൽ ഇത്ബാഖ് എന്നുള്ളത്. ഇതിന് 4 അക്ഷരങ്ങളാണുള്ളത്. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ അൽ ജസരിയയിൽ, മുഖദ്ദിമത്തുൽ ജസരിയയിൽ പറയുന്നു, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, സാദ് ബാദ്. അപ്രകാരം തന്നെ ത്വാഉ ളാഉ, ഈ 4 അക്ഷരങ്ങളാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള വിശേഷണത്തിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഈ വിശേഷണങ്ങളുള്ളത് നാല് അക്ഷരങ്ങൾക്കാണ്: സാദ്, ദാദ്, തോ, ദോ, തോ, ലോ. അപ്പോൾ ഈ നാല് അക്ഷരങ്ങൾ. ബാക്കിയുള്ള 24-25 അക്ഷരങ്ങളും ഇതിൻ്റെ നേർവിപരീതമായിട്ടുള്ള ഇംഫിത്താഹിൻ്റെ അക്ഷരമാണ്. ഇവിടെ ഒരക്ഷരത്തിന് വിപരീത, ഒരു സിഫത്തിന് വിപരീതമായതാണ് നമ്മൾ പറയുമ്പോൾ, ഈ സിഫത്തിന് അഥവാ ഇത്ബാഖിന് എത്ര അക്ഷരമുണ്ടോ അതിന് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ, അവിടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ഹുറൂഫുൽ ഹിജായി അക്ഷരമാലയിലെ അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെ വിപരീത സിഫത്തിലുള്ള, വിപരീത വിശേഷണമുള്ള ഇതിൻ്റെ അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാല് അക്ഷരങ്ങളാണ്: സാദ്, ബാദ്, തോ, വോ. ഈ നാലക്ഷരങ്ങൾ, ഈ നാല് അക്ഷരങ്ങളും നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞതാണ് ഹുറൂഫു തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഇസ്തിഅല, ഖുസ്സദഖ്തിൻ ഖിൽ, ഖുസ്സദഖ്തിൻ ഖിൽ. വായ നിറച്ച്, ഗൗരവത്തിൽ ഖനപ്പിച്ച്, നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളാണ് ഈ ഏഴ് അക്ഷരങ്ങൾ. ഹുറൂഫുൽ ഇസ്തി, ഹുറൂഫുൽ ഇസ്തിഅല. ആ ഹുറൂഫുൽ ഇസ്തിഅല ഏഴക്ഷരമാണ്. അതിൽപ്പെട്ട നാലക്ഷരമാണ് ഇത്ബാഖിൻ്റെ അക്ഷരം, അക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാലക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാകുന്നു. അപ്പോൾ ഇൻതിബാഖ്, ഇത്ബാഖ് എന്നൊക്കെ പറഞ്ഞാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തുമ്പോൾ അതും രണ്ടും തമ്മിൽ അടുത്ത് വരുമ്പോൾ പുറത്തേക്ക് വായു പോകുവാൻ പ്രയാസമാണ്. അപ്പോൾ ശബ്ദം അവിടെ തന്നെ ചുരുങ്ങും. അതുകൊണ്ടാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. നാലക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇനി ഹുറൂഫുൽ ഇസ്തിഅലാവും അതുപോലെ തന്നെ ഹുറൂഫുൽ ഇത്ബാഖു തമ്മിലുള്ള ബന്ധം, ഇഖ്തിലാഫും അഭിപ്രായം, വ്യത്യാസവുമുണ്ട്, യോജിപ്പുമുണ്ട്. എന്തൊക്കെയാണ് യോജിപ്പ്, എന്തൊക്കെയാണ് ബന്ധം? ഹുറൂഫുൽ ഇസ്തിഅല നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുസ്സദഖ്തിൻ ഖിദ് എന്ന് പറഞ്ഞ ഏഴക്ഷരങ്ങൾ, ഈ ഏഴക്ഷരങ്ങളിൽ നാലെണ്ണമാണ് എന്ത്, ഇത്ബാഖിനക്ഷരം. സാദ്, ദാദ്, തോ, ലാ, ഇതാണ് ഇത്ബാഖിൻ്റെ അക്ഷരം. ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളല്ലാത്ത ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ബാക്കി മൂന്നെണ്ണമാണ്: ഖ, ഗൈൻ, ഖാഫ്. ഇത് ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങളുമാണ്. അപ്പോൾ സാദ്, ദാദ്, തോ, ലാ ഈ നാല് അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാവും ഇത്ബാഖും രണ്ട് സിഫത്തുകളും ഉണ്ട്. ബാക്കിയുള്ളതിന് ഇസ്തിഅലാ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇസ്തിഅലാവും ഇത്ബാഖും, ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇസ്തിഅലാവും ഇത്ബാഖും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. രണ്ടും നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇസ്തിഅലാ നാവിലെ മുകളിലേക്ക് ഉയർത്തുന്നുവെങ്കിലും ആ അണ്ണാക്കുമായി സ്പർശിക്കുന്നില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, പക്ഷേ അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഇസ്തിഅല നടക്കുന്നത്. എന്നാൽ ഇത്ബാഖ് എന്നറിഞ്ഞാൽ നാവിനെ ഉയർത്തുന്നു, നാവ് മേലെ അണ്ണാക്കുമായി കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം കൂടുതൽ കട്ടി കൂടുകയും ആ ഒരു സിഫത്ത് തന്നെ ശക്തമായ സിഫത്തായി മാറുകയും ചെയ്യുന്നു. അണ്ണാക്കുമായി സ്പർശിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എന്നർത്ഥം. പുറത്തേക്കുമല്ലാതെ അതിൻ്റെ കാറ്റ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അത് ശബ്ദം വായയുടെ അകത്ത് തന്നെ നിൽക്കുന്നു. ഗൈൻ, ഹ, ഖാഫ് അതെന്താണ്? അത് പിന്നെ നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, പക്ഷേ അത് അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നർത്ഥം. അപ്പം ഇതിൽ പിന്നെ വിശേഷണങ്ങൾ എടുക്കുമ്പോൾ ഈ സാദ്, ദാദ്, തോ, ലാ, ഗ, ഹ, ഖ എന്ന ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽ ഏറ്റവും അഖ്വ, ഏറ്റവും ശക്തിയുള്ള സിഫത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്ബാഖിൻ അക്ഷരങ്ങൾ തന്നെയാണ്. സാദ്, ദാദ്, തോ, ദോ
4: എന്നീ നാലക്ഷരങ്ങൾക്കാണോ, ഗൈൻ, ഖാ, ഖാഫ് എന്നീ മൂന്നക്ഷരങ്ങൾക്കാണോ ഏറ്റവും ശക്തിയെന്ന് ചോദിച്ചാൽ, ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സ്വാദ്, ബോദ്, പോ, ലോ എന്നീ അക്ഷരങ്ങൾക്ക് തന്നെയാണ് കട്ടി കൂടുതലുള്ളത്. അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സ്വാദ്, ബോദ്, പോ, ലോ ഇങ്ങനെയാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്, നാലക്ഷരങ്ങൾ. ഇനി ഈ ഇത്ബാഖിൻ്റെ അക്ഷരത്തിൽ പെടാത്ത, ഇസ്തിഇലാലിൽപ്പെട്ട മൂന്ന് അക്ഷരങ്ങളാണ് ഗൈൻ, ഖാ, ഖാ. ഗൈൻ, ഖാ, ഖാഫ്. അപ്പോൾ ഈ രണ്ടെണ്ണം രണ്ട് അക്ഷരങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളായ സ്വാദ്, ബാദ്, പോ, ലോ എന്നീ നാലക്ഷരങ്ങൾക്കാണ് കൂടുതൽ ശക്തി എന്ന് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ഇത്ബാഖ് അഖ്വ മിനൽ ഇസ്തിഇല. അൽ ഇത്ബാഖ് അഖ്വ മിനൽ ഇസ്തിഇല. ഹുറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട ഇത്ബാഖില്ലാത്ത അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ള അക്ഷരങ്ങൾ, അത് ഇത്ബാഖിൻ അക്ഷരങ്ങളായിട്ടുള്ള സാദ്, ബാദ്, ദോ, ദോ എന്നീ അക്ഷരങ്ങൾക്കാണ്. അപ്പോഴാണ് ആ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹുറൂഫുൽ ഇത്ബാഖിന് രണ്ട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മഖ്റജ് വ അഖ്സൽ ലിസാൻ. അപ്പോൾ അത് ആ നിലക്ക് തന്നെ ശരിക്കും അതിൻ്റെ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്തിഇലാന്റെ അക്ഷരങ്ങളാകട്ടെ, അത് നാവിൻ്റെ അങ്ങേയറ്റം, നാവിൽ അങ്ങേയറ്റമാണ്, അതിൻ്റെ മഖ്റജ് അണ്ണാക്കിലേക്ക് വരുന്നില്ല. ഖാ, ഖാ, ഖാ എന്നുള്ളത് അണ്ണാക്കിലേക്ക്, അണ്ണാക്കിനോട് ചേർന്ന് വരുന്നില്ല. എന്നാൽ സാദ്, ബാദ്, അതുപോലെ പോ, ലോ എന്നുള്ളത് എന്താണ്, അതിൻ്റെ നാവിൻ്റെ അറ്റ ഭാഗത്താണ്, അഗ്രഭാഗത്താണ് അത് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതും അതുപോലെ തന്നെ പരിചയിക്കേണ്ടതുമാണ് ഓരോ അക്ഷരങ്ങളും. ഇപ്പോൾ പറഞ്ഞ സാദ്, ബാദ്, പോ, ലോ ഈ അക്ഷരങ്ങൾ ഓരോ ആയത്തുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മളത് ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. തോ, യതുമഊൻ. അതുപോലെ സാദ്, സോ, സാദ് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ പറയുന്ന അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വോ, നാവിൻ്റെ അങ്ങേയറ്റം ഇത് ഉയരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ നിരകളുമായി കൊണ്ട് ചേരുന്നു. അപ്പോൾ ശരിക്കും അത് ഉച്ചരിച്ച് തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ബാദ് നമുക്കറിയാം, അതിൻ്റെ മഖ്റജ് ഒരേ മഖ്റജ്, ആ അതിൽ നിന്ന് വാദ് മാത്രമാണ് ഉച്ചരിക്കുന്നത്. നമ്മളെ നാവിൻ്റെ അരിക് ഇടത്തെ ഭാഗത്തു നിന്നാണ്, അതും മേലെ പല്ലുകളുടെ നിരയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ശരിക്കും അത് ആ അണ്ണാക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഹുറൂഫുൽ ഇത്ബാഖ്, ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളെ തന്നെ ഈ നാലെണ്ണത്തിൽ തന്നെ നമുക്ക് തെർത്തീബ് അതിൻ്റെ ശക്തി അനുസരിച്ച് നിർണ്ണയിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഖാ, ബാദ്, സാദ്, ബാദ്, അതിൻ്റെ തെർത്തീബ് പ്രകാരം, ശക്തിയുടെ ആ തെർത്തീബ് ക്രമപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഈ അക്ഷരങ്ങളിൽ, ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് പോ, പിന്നെ ബോദ്, പിന്നെ സാദ്, പിന്നെ ലോ. പോ, ബോദ്, സാദ്, ലോ ഈ നാലക്ഷരങ്ങൾ ഇതാണ് അതിൻ്റെ ശക്തിയുടെ, അതിൻ്റെ കൂവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഓർഡർ. ഇപ്പോൾ സാദ് വാനേക്കാൾ എന്തുണ്ട്, കൂവത്തുണ്ട്. അപ്പോൾ ഇത് ഈ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ വരും. ഓരോ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ ഒരു അക്ഷരത്തിന് എത്ര വിശേഷണമുണ്ട് എന്നുള്ളതും ആ വിശേഷണങ്ങൾ, ഒവ്വത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, മുത്തവസ്യത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ലൈഫായിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, ഈ മൂന്ന് വിശേഷണങ്ങളും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾക്കും ഏതൊക്കെ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്? കുവ്വത്തിന് വിശേഷണങ്ങൾ മാത്രം വന്നിട്ടുള്ളത് എങ്കിൽ അത് ഏറ്റവും ശക്തിയുള്ള കവിയായിട്ടുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള സിഫത്തുകളെ കണക്കാക്കിക്കൊണ്ടാണ് ആ അക്ഷരം കവിയാണോ ദഈഫാണോ അല്ലെങ്കിൽ മുത്തവസ്സിത്താണോ എന്ന് തീരുമാനിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് അതിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ വെച്ചിട്ട് ശരിക്കും നമുക്ക് അക്ഷരങ്ങളുടെ സിഫത്തുകൾ അതിൻ്റെ പിന്നെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഫിത്താഹ്, ഇപ്പം ഇൻഫിത്താഹ് ശരിക്കും നമുക്ക് ആ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ, ഇപ്പം നാലക്ഷരങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻഫിത്താഹിൻ്റെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായ ശരിക്ക് തുറന്ന് ആണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫഫ്തഹ് ബൈനീ വബൈനഹും ഫത്ഹൻ വനജ്നീ വമൻ മഅയ മിനൽ മുഅ്മിനീൻ. ബ ഇഫ്തഹ് മൈനി ഇഫ്തഹ് ഫഫ്തഹ് ബ ഇൻഫിതാഹ് എന്ന് പറഞ്ഞാൽ തുറവിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഗ്യാപ്പ്, വിടവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിലൂടെ വിടർന്ന് ശരിക്കും വ്യക്തമായി നമ്മുടെ കാണുവാൻ കഴിയും. അൽ ഇൻഫിതാഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്തിറാഖ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാഷയിൽ ഇൻഫിതാഹ് എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഖ്. മനസ്സിലായില്ലേ? ഹുവ ഇഫ്തിറാഖുൽ ലിസാനി അനിൽ ഹംകി ഹനക്കിൽ അഅല ഇൻദ നുത്ഖി ബിഹുറൂഫി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് മേലെ അണ്ണാക്കുമായിട്ടുള്ള ബന്ധമാണ് ഇൽസാഖായിരുന്നു. അത് ഒട്ടിച്ചേർന്നുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നു, സാദ്, ദാദ്, ത്വാ, ലാ. എന്നാൽ അതിന് നേരെ വിപരീതമാണ് ഇവിടെ ഇൻഫിത്താഹ് അക്ഷരം അണ്ണാക്കിൽ നിന്നും വേർപ്പെട്ടുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഓ, ഹ, ക പോലെയുള്ള അക്ഷരങ്ങൾ, ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 25 അക്ഷരങ്ങൾ, 29 അക്ഷരങ്ങളിൽ 4 ഇത്തുബാഖ് അക്ഷരമാണ്. ഈ ബാക്കിയുള്ളതെല്ലാം അതിന് വിപരീതമായ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ 3 ഇസ്തിലാൻ്റെ അക്ഷരവും 4 ഇത്തുബാഖ് അക്ഷരവും, പിന്നെ ബാക്കി വരുന്ന 22 അക്ഷരമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. നിയമങ്ങൾ പറയുന്നതെന്ന് മാത്രം, ഇതും ശരിക്കും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തിലും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ, ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണത് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. വായ നിറച്ച് തഫ്ഹീമോട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അത് 7, ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം വായ തുറന്ന് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ഏതായിരുന്നാലും ഈ അക്ഷരങ്ങളെ ഉച്ചാരണങ്ങൾ ശരിക്കും നമുക്ക് അത് ഒരു ഖാരിയിൽ നിന്നും കേട്ടുകൊണ്ട് അത് പ്രകാരം തന്നെ പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഉച്ചരിക്കുവാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അക്ഷരങ്ങളും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് പരിശീലിക്കുവാൻ പ്രത്യേകമായി നമ്മൾ പ്രയാസം ഉള്ള ആളുകൾ, അക്ഷരങ്ങൾ ശരിയായ രൂപത്തിൽ ഇപ്പോഴും ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകൾ, അത് വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി പഠിച്ചെടുക്കുവാനും ഖുർആൻ പാരായണം ക്രമപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും അത് പ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും കടന്നു ചെല്ലുവാനും ഇത്തരത്തിലുള്ള തജ്വീദ് പഠനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന വിഷയത്തിലെ അഞ്ചാം ഭാഗമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: العظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: ഇനി കേൾക്കാം മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 525, സഅദ് അൽ ഗാമിദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: واصبر لحكم ربك فإنك بأعيننا وسبح بحمد ربك حين تقوم ومن الليل فسبحه وإدبار النجوم.
1: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 525, സഅദൽ ഗാമിദി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു ഹെർമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്ത് ഫുസ്സിലത്തിലെ 39 മുതൽ 54 വരെയുള്ള ആയത്തിന്റെ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹൈനി.
4: അല്ലാഹു അക്ബർ,
5: അല്ലാഹു അക്ബർ.

0: فحدث. الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر.

0: ഇപ്പോൾ സമാപിച്ചത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഫുസ്സിലത്ത് 39 മുതൽ 54 വരെയുള്ള വചനം, മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദുഹ, സൂറത്ത് ഷറഹ് പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള വാദ് അൽ ജുഹൈനി, അതുപോലെ ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുറാൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ 53 മുതൽ 58 വരെയുള്ള വചനം, ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത്.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 53-58 വചനം. ഖിറാഅത്ത് ഖലീഫ സുനൈജി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തഫ്സീർ അമാനി. ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ മലയാള വിശദീകരണത്തിൽ നിന്നും സൂറത്തു ഹാഖ 1 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ശ്രോതാക്കൾക്ക് കേൾക്കാം.
1: അധ്യായം 69, സൂറത്തുൽ ഹാഖ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 52.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
1: വചനം 1, വാക്കർത്ഥം. അൽ ഹാഖ, യഥാർത്ഥ സംഭവം.
2: അൽ ഹാഖ,
1: ആ യഥാർത്ഥ സംഭവം. വചനം 2, വാക്കർത്ഥം. മൽ ഹാഖ, എന്താണ് യഥാർത്ഥ സംഭവം.
2: മൽ ഹാഖ,
1: യഥാർത്ഥ സംഭവം എന്നാൽ എന്താണ്. വചനം 3, വമാ അദ്റാക, നിനക്ക് അറിവ് നൽകിയതെന്ത് അഥവാ എന്തറിയാം. മൽ ഹാഖ, യഥാർത്ഥ സംഭവം.

0: യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്കെന്തറിയാം? 1 മുതൽ 3 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഖിയാമത്ത് നാളാണ് അൽഹാക്ക അഥവാ യഥാർത്ഥ സംഭവം കൊണ്ട് വിവക്ഷ. യഥാർത്ഥമായി സംഭവിക്കുന്നതും വിചാരണ, പ്രതിഫലം മുതലായ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിത്തീരുന്നതുമായ ദിവസമാണല്ലോ ഖിയാമത്തുനാൾ. അതിൻ്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും കുറിക്കുന്ന വേറെയും പല പേരുകളിൽ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചു കാണാം. അവയിൽ ഒന്നു തന്നെയാണ് അടുത്ത 4 വചനത്തിലും കാണുന്നത്. ഈ പ്രാരംഭ വചനങ്ങളിൽ ആ മഹാദിനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം 12 വരെയുള്ള വചനങ്ങളിൽ അതിനെ നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങൾക്ക് നേരിട്ട ദൈവിക ശിക്ഷകളെ ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് 13 മുതൽ 37 വരെ വചനങ്ങളിൽ ആ ദിനത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അനന്തരം ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവുമാണ് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഏറ്റവും കാതലായ വശങ്ങൾ. അറബികൾ പൊതുവിൽ പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും ശിർക്കുപരമായ അന്ധവിശ്വാസങ്ങൾ കലർന്നതായിരുന്നു ആ വിശ്വാസം. പരലോകത്തിലും പുനരുത്ഥാനത്തിലും അവർ വിശ്വസിച്ചിരുന്നതുമില്ല. അതുകൊണ്ടാണ് മക്കി സൂറത്തുകളിൽ പ്രധാനമായും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചു കാണുന്നത്. വചനം 4, വാക്കർത്ഥം. കദ്ദബത്, വ്യാജമാക്കി. ثمودو ثمود غوترم وعاد عاد بالقارعه മുട്ടുന്ന അഥവാ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ.
1: كذبت ثمود وعاد بالقارعه.
0: ثمود غوترവും ആദ് ഗോത്രവും ആ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ വ്യാജമാക്കി. വചനം 5, വാക്കർത്ഥം. ഫഅമ്മ സമൂദു, എന്നാൽ സമൂദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിത്താഗിയ, അതിരു കവിഞ്ഞ സംഭവം കൊണ്ട്.
1: ഫഅമ്മ സമൂദു ഫഉഹ്ലിക്കു ബിത്താഗിയ,
0: എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ ആ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വചനം 6, വാക്കർത്ഥം. വഅമ്മ ആദുൻ, എന്നാൽ ആദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിരീഹിൻ, ഒരു കാറ്റുകൊണ്ട്. സ്വർസ്വറിൻ, ശരശരയുള്ള അഥവാ ഇരമ്പി വീശുന്ന അതിശൈത്യമായ ഉഗ്രമായ. ആതിയത്തിൻ, ഉഗ്രമായ ഊക്കേറിയ അതിരുകവിഞ്ഞ.

ഊക്കേറിയ അഥവാ ശരശരയുള്ള ഉഗ്രമായ ഒരു കാറ്റുകൊണ്ടും നശിപ്പിക്കപ്പെട്ടു. വചനം 7, വാക്കർത്ഥം സഹറഹ, അതിനെ അവൻ കീഴ്പ്പെടുത്തി അഥവാ നിയോഗിച്ചു. അലൈഹിം, അവരിൽ സബഅലയാലിൻ, ഏഴു രാത്രി. വസമാനിയത അയ്യാമിൻ, എട്ട് ദിനവും അഥവാ പകലും. ഹസൂമൻ, തുടർച്ചയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. ഫതറാ, അപ്പോൾ നിനക്ക് കാണാം. അൽ ഖൗമ, ജനതയെ. ഫീഹ, അതിൽ അഥവാ കാറ്റിൽ. അവയിൽ അഥവാ ദിനരാത്രങ്ങളിൽ. സ്വർആ, വീഴ്ത്തപ്പെട്ട വീണുകിടക്കുന്നവരായി. കഅന്നഹും, അവരാണെന്ന പോലെ. അഇജാസ്, തടികൾ, മുരടുകൾ. നഹ്ലിൻ, ഈത്തപ്പനയുടെ. ഖാവിയത്തിൻ, കടപുഴങ്ങി വീണ.

0: രാത്രിയും എട്ടു പകലും തുടർച്ചയായി അവരിൽ അതിനെ അവൻ അഥവാ അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ ആ ജനതയെ കടപുഴകി വീണ ഈത്തത്തടികളെന്ന പോലെ അതിൽ വീണുകിടക്കുന്നവരായി നിനക്ക് കാണാമായിരുന്നു. വചനം എട്ട്, വാക്കർത്ഥം ഫഹൽ തറ, അപ്പോൾ ഇനി നീ കാണുന്നുവോ, ലഹും, അവർക്ക്, മിൻ ബാഖിയ, വല്ല അവശിഷ്ടവും ശേഷിപ്പും.
1: ഫഹൽ തറാ ലഹും മിൻ ബാഖിയ,
0: ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുന്നുവോ? ഇല്ല, ഒന്നുമില്ല. നാലു മുതൽ എട്ടു വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. പെട്ടെന്ന് ഊക്കോടെ വന്ന് ആഞ്ഞുമുട്ടി ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര സംഭവം എന്നത്രേ അൽ ഖാരിഅ കൊണ്ട് വിവക്ഷ. ഇതും ഖിയാമത്ത് നാളിന്റെ ഒരു നാമവിശേഷണമാകുന്നു. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരു ഘോര ശബ്ദം അഥവാ അസ്വൈഹ മുഖേനയായിരുന്നുവെന്ന് പതിനൊന്നാം അധ്യായത്തിലെ 67 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണിവിടെ അത്തോഗിയ, അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിന്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹു തന്നെ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നുവല്ലോ. വചനം 9, വാക്കർത്ഥം വജാഅ ഫിർഔനു, ഫിർഔനും വന്നു, വമൻ ഖബ്ലഹു, അവന്റെ മുമ്പുള്ളവരും, വൽ മുഅത്തഫികാതു, അടിമേലെ അഥവാ തലക്കീഴായി മറിഞ്ഞവയും, ബിൽ ഖാതിഅ, പിഴച്ച പ്രവൃത്തി കൊണ്ട്,

0: ഫിർഔനും അവന്റെ മുമ്പുള്ളവരും അടിമേലായി മറിഞ്ഞ രാജ്യങ്ങളും അഥവാ രാജ്യക്കാരും പിഴച്ച പ്രവർത്തനവുമായി വന്നു. വചനം 10 വാക്കർത്ഥം ഫഅസൗ, എന്നിട്ടവർ അനുസരണക്കേട് കാട്ടി. റസൂല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ റസൂലിന്. ഫഅഖദഹും, അപ്പോൾ അവൻ അവരെ പിടിച്ചു. അഖദതൻ, ഒരു പിടുത്തം. റാബിയ, കവിഞ്ഞ, മുന്തിയ അഥവാ ശക്തമായ.
1: فعصى رسول ربهم فاخذهم اخذت الرابيه.
0: അങ്ങനെ അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ റസൂലിനോട് അനുസരണക്കേട് പ്രവർത്തിച്ചു. അപ്പോൾ അവൻ അഥവാ രക്ഷിതാവ് അവരെ കവിഞ്ഞതായ ഒരു പിടുത്തം പിടിച്ചു അഥവാ ശിക്ഷിച്ചു. വചനം 11 വാക്കർത്ഥം ഇന്ന, നിശ്ചയമായും നാം. ലമ്മാ തഗ, അതിരു കവിഞ്ഞപ്പോൾ. അൽ മാഉ, വെള്ളം. ഹമൽനാകും, നിങ്ങളെ നാം വഹിച്ചു അഥവാ കയറ്റി.
2: ഫിൽ ജാരിയ,
0: കപ്പലിൽ. പത്തേമാരിയിൽ.
1: ഇന്നാ ലമ്മാ തഗ അൽമാഉ ഹമൽനാകും ഫിൽ ജാരിയ,
0: നിശ്ചയമായും വെള്ളം അതിര് കവിഞ്ഞ അവസരത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു. വചനം 12 വാക്കർത്ഥം ലിനജ്അലഹ ലക്കും, അവയെ നിങ്ങൾക്ക് നാം ആക്കാൻ വേണ്ടി. തദ്കിറത്തൻ, ഒരു സ്മരണ, ഉപദേശം. വതഈഹ, അവയെ പഠിക്കുവാനും അഥവാ ഗ്രഹിക്കുവാനും. ഉദ്നുൻ, കാതുകൾ, ചെവികൾ. വാഇയ, പഠിക്കുന്ന.

0: നിങ്ങൾക്ക് അവയെ ഒരു സ്മരണയാക്കുവാനും പഠിച്ചു ഗ്രഹിക്കുന്ന കാതുകൾക്കവ പഠിച്ചു ഗ്രഹിക്കാനും വേണ്ടിയത്രേ അതെല്ലാം. 9 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ സംഭവങ്ങളെല്ലാം ഇതിനു മുമ്പ് പല സൂറത്തുകളിലായി ഒന്നിലധികം തവണ നാം വായിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ അതെല്ലാം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് അള്ളാഹു ചെയ്യുന്നത്. നൂഹ്നബി അലഹിസ്സലാമയുടെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയവരെ ഉദ്ദേശിച്ചാണ് നാം നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിച്ചുവെന്ന് പറഞ്ഞത്. അന്ന് ആ കപ്പലിൽ രക്ഷപ്പെട്ടവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നുള്ള ഈ ജനത.
1: അധ്യായം 37 വചനം 77.
0: ഇവരുടെ പിതാക്കൾ അന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണല്ലോ ഇവർ ഇന്ന് ജീവിക്കുന്നത്. 11 വചനം ഈ അനുഗ്രഹം അനുസ്മരിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഖിയാമത്തു നാളിനെയും അതിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും നിഷേധിച്ച മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇവിടെ എടുത്തുകാട്ടുന്നതിന്റെ ആവശ്യം എന്താണെന്ന് 12 വചനത്തിൽ വ്യക്തമാക്കുന്നു. അതെ, ജനങ്ങൾ ഓർമ്മിക്കുവാനും പാഠം പഠിക്കുവാനും തന്നെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തു ഹാഖയുടെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ മുഹമ്മദ് അമാനി മൗലവി വിരചിച്ച മലയാള തഫ്സീറിൽ നിന്നുമാണ് നാം കേട്ടത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാ

വരെയുള്ള ആയത്തുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലായി മനസ്സിലാക്കിയത്. 81-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം, മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽ പെട്ടവനാണ്. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു ഏറെ പുകഴ്ത്തിയാണ് ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ പരാമർശിച്ചത്. തുടർന്ന് അള്ളാഹു പറയുന്നു, അദ്ദേഹം മുഅ്മിനീങ്ങളായ തൻ്റെ ദാസന്മാരിൽ പെട്ട ആളാകുന്നു. ഉമ്മ ഫസ്സർ അള്ളാഹു തആല ഇഹ്സാന നൂഹ് അലൈഹിസ്സലാം ബിൽ ഈമാൻ, അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഇഹ്സാനിനെക്കുറിച്ച് പറയുകയാണ്. അത് ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു. ഫഖാല തആല ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, അദ്ദേഹം മുഅ്മിനീങ്ങളായ നമ്മുടെ ദാസന്മാരിൽ പെട്ട ആളായിരുന്നു. അള്ളാഹു ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ലിയുഫീദക അന്ന അഹ്സന ഖസ്ലത്തിൻ തകൂനു ഫീമാ ബൈനക വബൈനല്ലാ ഹിയ ഖസ്ലത്തുൽ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിൻ്റെയും നിന്റെയുമടക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാൻ, ഏറ്റവും നല്ല, ഏറ്റവും വലിയ നന്മ എന്ന് ചോദിച്ചാൽ അതേതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരാൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവം കാരണം ഏതൊരാളുടെ മറ്റു നന്മകൾക്കും ഇസ്ലാമിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഏതൊരു മനുഷ്യനും അള്ളാഹുവിൽ വിശ്വസിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ തന്നെ സൃഷ്ടിച്ച എണ്ണിയാറൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തനിക്കുവേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന, സദാസമയവും തന്നെ തനിക്കാവശ്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ സ്രഷ്ടാവിനെ വിസ്മരിച്ചുകൊണ്ട് ആ സ്രഷ്ടാവിൽ വിശ്വാസമർപ്പിക്കാതെ ഏതൊരു മനുഷ്യൻ ഏതൊരു നന്മ ചെയ്യുന്നുവോ ആ നന്മ പ്രതിഫലാർഹമായ നന്മയല്ല, അള്ളാഹുവിങ്കൽ അത് സ്വീകാര്യമല്ല. കാരണം വിശ്വാസമാണ് അടിസ്ഥാന കാര്യം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ ഇഷാറത്തു ഇലാ കമാലി ഹാദൈനിൽ വസ്ഫൈനി വഹുമാ അൽ ഉബൂദിയ വൽ ഈമാൻ. ഈ വചനത്തിൽ നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇതിലെ സൂചന, രണ്ട് വിശേഷണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ വിശേഷണം അൽ ഉബൂദിയ, അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്ന വിശേഷണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. മറ്റൊന്ന് വൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിക്കുക എന്ന കാര്യം. വ അന്നഹുമ അഷ്റഫു വസ്ഫിൻ യത്തസിഫു ബിഹിൽ ഇൻസാൻ അൻ യകൂന അബ്ദൻ ലില്ലാ മുഅ്മിനൻ ബിഹ്, ഒരു ദാസൻ സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തരമായ വിശേഷണമാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതും അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതും. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലൂടെ, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിലൂടെ ഒരു ദാസൻ ഏറ്റവും നല്ല വിശേഷണത്തിന് അർഹനായിട്ട് മാറുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തന്നെയാണോ അള്ളാഹുവിന് നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കുന്നതെന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒരു ചടങ്ങായി നിർവഹിക്കുന്ന ഇബാദാത്തുകൾക്ക്, ആരാധനാകർമ്മങ്ങൾക്ക് പലപ്പോഴും ആരാധന കൊണ്ടുണ്ടാകേണ്ട പരിവർത്തനങ്ങൾ, ആരാധനാകർമ്മങ്ങൾക്കുണ്ടാകേണ്ട അനന്തരഫലങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ പലപ്പോഴും കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തൻ്റെ സ്രഷ്ടാവ് അവൻ തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ശുക്ർ എന്ന നിലക്കുള്ള ഇബാദത്താണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിലാണ് ഒരാൾക്ക് ഇബാദത്തിൻ്റെ ആസ്വാദനം ആസ്വദിക്കാൻ സാധിക്കുക, അതിൻ്റെ ലദ്ദത്ത് അനുഭവിക്കാൻ സാധിക്കുക. നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹു

0: ഇവരുടെ വിശ്വാസം എന്നത്. യഥാർത്ഥത്തിൽ കേവല വിശ്വാസം കൊണ്ട് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടോ അങ്ങനെ അവകാശപ്പെടുന്നതുകൊണ്ടോ അയാൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ആ വിശ്വാസം അയാളുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്നുവെങ്കിൽ അയാളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അയാൾ മാറ്റിയെടുക്കുന്നുവെങ്കിൽ അപ്പോഴാണ് ആ വിശ്വാസം സത്യസന്ധമാണെന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ മദ്യപിക്കുമ്പോൾ വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ സാധ്യമല്ല. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ സാധ്യമല്ല. എന്നു പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ജൂഢമൂലമായ ഒരാൾക്ക് തൻ്റെ സ്രഷ്ടാവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ആ സ്രഷ്ടാവ് നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരിക്കലും തന്നെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയുകയില്ല എന്നത് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ മുസദ്ദിഖീന അൽ മുവഹ്ഹിദീന അൽ മൂഖിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽ പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസദ്ദിഖീങ്ങളിൽ അഥവാ സത്യപ്പെടുത്തുന്നവരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അതേപോലെ തന്നെ മുവഹ്ഹിദീങ്ങളിൽപ്പെട്ട ആളാകുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന, ഒരു കലർപ്പുമില്ലാത്ത തൗഹീദ് സ്വീകരിക്കുന്ന, അൽ മൂഖിനീൻ, ദൃഢമായ വിശ്വാസം സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു. അല്ലാമ തൊബിരി റഹ്മഹുള്ള പറയുന്നു, യഖൂൽ, അള്ളാഹു പറയുന്നത്, ഇന്ന നൂഹൻ മിൻ ഇബാദിനല്ലദീന ആമനൂ ബിന, തീർച്ചയായും നൂഹ് അലൈഹിസ്സലാം നമ്മിൽ വിശ്വസിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. ഫവഹദൂന, നമ്മെ ഏകനാക്കിയ ആ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. വഅഖ്ലസൂലനൽ ഇബാദ, ഇബാദത്തുകളെ നമുക്ക് നിഷ്കളങ്കമായി നിർവഹിച്ച, ഇഖ്ലാസോടുകൂടി നിർവഹിച്ച വ്യക്തിത്വമാകുന്നു. വഅഫ്റദൂന ബിൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ ആരാധന, അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ആരാധന അവന് മാത്രം നിർവഹിച്ചുകൊണ്ട് ജീവിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. അതേപോലെ തന്നെ സഈദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ന നൂഹൻ മിൻ ഇബാദിനൽ മുസദ്ദിഖീന അൽ മുഖ്ലിസീൻ, തീർച്ചയായും നൂഹ് സത്യപ്പെടുത്തുന്ന സത്യവാന്മാരിൽപ്പെട്ട, അതേപോലെ തന്നെ ഇഖ്ലാസുള്ള നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. സഹോദരന്മാരെ, നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെക്കുറിച്ചും ഈ തരത്തിൽ അള്ളാഹുവിന് കലർപ്പില്ലാതെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇബാദത്ത് നിർവഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ദൃഢമായ വിശ്വാസം സ്വീകരിച്ച, ജീവിതത്തെ എല്ലാ നിലയിലും സ്വാധീനിക്കുന്ന, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റിയെടുക്കുന്ന, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചവരിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാകുന്നു. തുടർന്ന് 82-ാമത്തെ വചനം, ثم أغرقنا الآخرين. ثم أغرقنا, പിന്നെ നാം മുക്കി, الآخرين, മറ്റവരെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയിൽ വിശ്വസിച്ച, തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. അതല്ലാത്ത മറ്റുള്ളവരെ അള്ളാഹു പറയുന്നു, നാം അവരെ മുക്കി നശിപ്പിച്ചു, നാം അവരെ മുക്കിക്കളഞ്ഞു. അല്ലദീന ലം യർകബു മഅഹു ഫിസ്സഫീന, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ കപ്പലിൽ കയറാത്ത ആളുകളെ. വഹാകദാ ബിഈജാസി അർളില്ലാഹി തബാറക വതആല അലൈന കൈഫ അഹ്ലക ഖൗമ നൂഹിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനത്തിലൂടെ നമ്മളെ അറിയിക്കുന്നു, നമ്മുടെ മുമ്പിൽ അതെടുത്തു പറയുന്നു. എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത നശിപ്പിക്കപ്പെട്ടതെന്ന്, ലമ്മ കദ്ദബു നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിയെ അവർ നിഷേധിച്ചു തള്ളിയപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചതെന്ന് അള്ളാഹു വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. വകൈഫ അൻജ നൂഹൻ വമൻ ആമന മഅ, അതുപോലെ തന്നെ ആ ജലപ്രളയത്തിൽ അഥവാ പർവ്വത സമാനമായ തിരമാലകൾ ഉയർന്ന കപ്പൽ പോലും സഞ്ചരിക്കാൻ മാത്രമുള്ള അത്ര വലിയ ഒരു സമുദ്ര സമാനമായ ഒരു സമുദ്രമായി മാറിയ ആ സ്ഥലത്ത് നിന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും അള്ളാഹുവിൽ വിശ്വസിച്ച് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിൻപറ്റുകയും ചെയ്ത ആളുകളെയും ആ ജലപ്രളയത്തിൽ നിന്ന് എങ്ങനെയാണ് അള്ളാഹു രക്ഷിച്ചതെന്ന് അല്ലാഹ് അവൻ്റെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. ഫാദുർ കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫാദുർ, നീ ചിന്തിക്കുക, നീ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ, താക്കീതു നൽകപ്പെട്ട ആ ജനതയുടെ, താക്കീതു നൽകപ്പെട്ടവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന്. ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, എന്നാൽ നിഷ്കളങ്കത നൽകപ്പെട്ട, ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസം സ്വീകരിച്ച ആളുകളും, അവരെക്കുറിച്ചാണ് ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇവിടെ അല്ലാഹു അവൻ്റെ ശിക്ഷയിൽ അവൻ ഏതൊരു സമൂഹത്തെ ശിക്ഷിക്കുമ്പോഴും അതിലടങ്ങിയ യുക്തിയും അതിൻ്റെ ഹിക്മത്തും അല്ലാഹു എടുത്തു പറയുകയാണ്. അഗ്റഖ ഹാഉലാഇൽ മുകദ്ദിബീന ലിറസൂലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ബൽ അൽ മുകദ്ദിബീന ലിറസൂലിഹി ലിഅന്നല്ലാഹ ഖാൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ മാത്രമല്ല യഥാർത്ഥത്തിൽ ആ നിഷേധികൾ നിഷേധിച്ചത്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിച്ചതിലൂടെ മുഴുവൻ പ്രവാചകന്മാരെയുമാകുന്നു അവർ നിഷേധിച്ചത്. അല്ലാഹു സൂറത്ത് ശുഅറയിൽ പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. സൂറത്ത് ശുഅറയിലെ 105-ാമത്തെ വചനത്തിൽ കാണാം, നൂഹിൻ്റെ ജനത മുർസലീങ്ങളെ നിഷേധിച്ചു. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയാണ് അവർ നിഷേധിച്ചെങ്കിൽ പോലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ പ്രവാചക ശൃംഖലയെ, പ്രവാചകന്മാരെ മൊത്തത്തിൽ അവർ നിഷേധിച്ചതിന് തുല്യമാകുന്നു അത്. തക്സീബു ഖൗമു നൂഹിൻ ലൈസ മിൻ അജലി നൂഹ് വലാക്കിൻ മിൻ അജലി മാ ജാഅ ബിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നൂഹ് എന്ന വ്യക്തിയെ അവർ നിഷേധിക്കുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന അള്ളാഹുവിങ്കിൽ നിന്ന് തനിക്ക് ലഭിച്ച ആ സന്ദേശങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് അവർ അദ്ദേഹത്തെ നിഷേധിച്ചത്. വലിഹാദ കാന തക്സീബു റസൂലിൻ വാഹിദിൻ തക്സീബു ലിജമീഇ റുസുൽ. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നത് വഴി പ്രവാചകന്മാരെ മുഴുവൻ നിഷേധിക്കുന്ന തുല്യമാകുന്നു. ലി അന്നഹു തക്സീബുൻ ലിജിൻസി റിസാല വലൈസ ലിശഖ്സിൻ വാഹിദ്. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ എല്ലാ പ്രവാചകന്മാരെയും, പ്രവാചക വിഭാഗത്തെ മുഴുവൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതേത് സമൂഹത്തിൻ്റെ കാര്യത്തിലും അപ്രകാരമാകുന്നു. തങ്ങൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുന്നതിലൂടെ, അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കാത്തത് കാരണം മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളുകയാണ് ചെയ്യുന്നത്. തങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാത്തതിനാൽ മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞവരാകുന്നു. അതേപോലെ തന്നെയാണ് ഏതു പ്രവാചകന്റെ കാര്യത്തിലും. തങ്ങൾ ഇബ്രാഹീമി മില്ലത്ത് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അറബികൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കാത്തതുവഴി, അദ്ദേഹത്തെ സ്വീകരിക്കാത്തതുവഴി അവർ മുഴുവൻ പ്രവാചകന്മാരെയും തള്ളിക്കളയുന്നവരാകുന്നു. അതാണ് ഈ വചനം നമുക്ക് നൽകുന്ന പാഠം. ഇന്നല്ലാഹ ലം യുഗ്രിഖുഹും ളുൽമൻ ബൽ ഹും അല്ലദീന ളലമൂ അൻഫുസഹും. അല്ലാഹു ഒരിക്കലും അനീതിയോടുകൂടി അക്രമമായിട്ടല്ല ആ ജനവിഭാഗത്തെ മുക്കി നശിപ്പിച്ചത്. യഥാർത്ഥത്തിൽ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നൂഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനെ നിഷേധിക്കുക വഴി അവർ സ്വയം ആ നാശം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഈ വചനത്തെ ഇമാം തബരി റഹ്മത്തുള്ള വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യഖൂലു തആല ദിക്റഹു സുമ്മ അഗ്റഖ്നാ ഹീന നജ്ജൈനാ നൂഹൻ വഅഹ്ലഹു മിനൽ കർബിൽ അളീം മൻ ബഖിയ മിൻ ഖൗമിഹി. അല്ലാഹു പറയുന്നു, സുമ്മ അഗ്റഖ്നാ ഹീന നജ്ജൈനാ നൂഹൻ, മറ്റുള്ള ആളുകളെ നാം മുക്കി നശിപ്പിച്ചു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ രക്ഷപ്പെടുത്തിയതിന് ശേഷം. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അളീം, ആ വലിയ വിപത്തിൽ നിന്ന്. അൻജാഹുല്ലാഹു വമൻ മഅഹു ഫിസ്സഫീന വഅഗ്റഖ ബഖിയത ഖൗമിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തി കപ്പലിൽ കയറ്റിക്കൊണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ജനതയിൽപ്പെട്ട അവിശ്വാസികളായവരെ, വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്തവരെ അല്ലാഹു നശിപ്പിക്കുകയും ചെയ്തു. അതാണ് ആ വചനം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ആ മാർഗത്തിൽ ജീവിതം നയിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നാം അർഹരായിത്തീരും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും വലിയ ജലപ്രളയത്തിൽ വച്ച് അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു രക്ഷിച്ചതുപോലെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ പിൻപറ്റി ജീവിച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും, നമ്മുടെ രാജ്യത്താകട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താകട്ടെ എത്ര വലിയ പ്രതികൂലമായ അവസ്ഥയുണ്ടായാലും, പ്രവാചക മാർഗം അതേപോലെ തന്നെ തൗഹീദിൻ്റെ മാർഗം അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായത്തിന് നാം അർഹരാകും എന്ന കാര്യം ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഇഹലോകത്തും പരലോകത്തും വിധേയരാകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ലോകപ്രശസ്ത ഖാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. സൂറത്തു ഷർഹിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്തു ഷർഹിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه

വാസിഉൻ അലീം.

واعلموا أن الله غني حميد الشيطان يعدكم الفقر

അല്ലാഹ യഅലമുഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ ഇൻ തുബ്ദു സദഖ

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

ربنا ولا تحملنا ما لا طاقة لنا به واعف عنا.

لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم.

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

ويقولون هو من عند الله وما هو من عند الله ويقولون

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഇനി മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 527, സാദൽ ഗോമിതി.

0: هو أضحك وأبكى وأنه هو أمات وأحيا.
1: മനപ്പാഠം സമാപിക്കുന്നു. പേജ് 527. സഅദൽ ഗാമിദിയായിരുന്നു മനപ്പാഠത്തിൽ കൂടെ ഉണ്ടായിരുന്നത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم
4: ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا أمر فرعون

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ സൂറ ഹാഖയിലെ 44 മുതൽ 47 വരെ വചനങ്ങൾ.
1: വചനം 44. വാക്കർത്ഥം: വലൗ തഖവ്വല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവിയിൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും.
2: വലൗ തഖവ്വല അലൈന ബഅദൽ അക്കാവിയിൽ,
1: അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ. വചനം 45. വാക്കർത്ഥം: ലഅഖദ്നാ, നാം പിടിക്കുക തന്നെ ചെയ്യും, മിൻഹു, അദ്ദേഹത്തെ, അദ്ദേഹത്തോട്, ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്, വലങ്കൈക്ക്.
2: ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ,
1: അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. വചനം 46. വാക്കർത്ഥം: സുമ്മ ലഖതഅന, പിന്നെ നാം മുറിക്കുകയും ചെയ്യും, മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്, അൽ വഥീൻ, ഹൃദയനാഡി, ജീവ നാഡി.
2: ثم لقطعنا منه الوتين,
1: പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47. വാക്കർത്ഥം: ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല, മിൻ അഹദിൻ, ഒരാളും തന്നെ, അൻഹു, അദ്ദേഹത്തിൽ നിന്ന്, ഹാജിസീൻ, തടയുന്നവരായിട്ട്, തടസ്സം ചെയ്യുന്നവരായിട്ട്.
2: ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ,
3: അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല.
1: വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഖദ്ന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാനടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടു നടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം

0: ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാനടപടികൾക്ക് അയാൾ വിധേയനായിത്തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമവ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20-ൽ പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കുപോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു.
1: തിരുമേനി കൊളുത്തിവച്ച ആ സത്യദീപത്തിന്റെ വെളിച്ചം
0: ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല. ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്തിൽ ഇങ്ങനെ കാണാം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇതിൽ മൂസാ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ചരിത്ര സ്വഭാവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയോട് ഉപമിക്കാവുന്ന ഒരു പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ല പ്രവാചകനും അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടണമെന്നും അതിൽ പറഞ്ഞു. ഇത് ഖുർആൻ ഇവിടെ പ്രസ്താവിച്ച അതേ ആശയമാണ് കുറിക്കുന്നത്. വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ, വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ

0: അള്ളാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: هي الحبيبة والمختار.
6: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. സൂറ ഹൂദ് 61 മുതൽ അതിൻ്റെ അവസാനം വരെയും സൂറ യൂസഫ് 1 മുതൽ 76 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

ذلك وعد غير مكذوب فلما جاء أمرنا نجينا صالحا

منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح

أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت

صالح وما قوم لوط منكم ببعيد

إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد

الحدود وما نؤخره إلا لأجل معدود

واصبر فإن الله لا يضيع أجر المحسنين.

الأخلاق إن ربك عليم حكيم.

وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم

بضاعه والله عليم بما يعملون وشروه

وقال الملك ائتوني به فلما جاءه الرسول قال ارجع

ولأجر الآخرة خير للذين آمنوا وكانوا يتقون.

قالوا سنراود عنه أباه وإنا لفاعلون.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ് 61 മുതൽ 123 കൂടിയ വചനങ്ങളും സൂറ ഹൂദ് 1 മുതൽ 76 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 106-108 വരെയുള്ള വചനം ഹാഫിൽ അബ്ദുഷ്ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്.

അനൻസഖ്, നൻസഖ്, സാക്കിന നൂന് ശേഷം സീന്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, നൻസഖ് മിൻ ആയത്തിൻ. ഇവിടെ മിൻ ആയത്തിൻ എന്ന് ഓതരുത്, മിൻ ആയത്തിൻ. നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ ആയത്തിൻ, മിൻ ആയത്തിൻ ഔ, ഇവിടെയും ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ആയത്തിൻ ഔ നുൻസിഹ, ഇങ്ങനെ അല്ല. ആയത്തിൻ ഔ, ഔ നുൻസിഹ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നുൻസിഹ, നഅതി ബിഖൈരിൻ, നഅതി, ഹംസക്ക് സുക്കൂൻ, ഖൽഖല ചെയ്യരുത്. നഅതി അല്ല, നഅതി അല്ല, നഅതി, നഅതി. ബിഖൈരിൻ മിൻഹ, തൻവീനു ശേഷം മീം, ഇവിടെ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഖൈരിൻ മിൻഹ, മിൻഹ ഔ, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, മിൻഹ ഔ മിസ്ലിഹ, ഔ മിസ്ലിഹ. പറയണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മിസ്ലിഹ അല്ല, മിസ് ഫീ സു എസ്, മിസ് മിസ്ലിഹ. അലം തഅലം, അലം തഅലം അന്നല്ലാഹ, നൂന് ശബ്ദുണ്ട്, മണിക്കണം. على كل شيء قدير, تنوين الشاشم قاف, كل شيء قا, اخفاء بغن افيك تما كي مانيكنم. هذا سمين قاف استعلاء نكشرمان سورة بارت الوچريك نكشرمان ادن دكود الله غنيم سورة بارت لكن شدكنم. شيء قا, شيء قدير, ഖദീർ, റായിനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഖദീർ, ഖദീർ അല്ല ഖദീർ. അടുത്ത ആയത്തിൽ അലം തഅലം അന്നല്ലാഹ ലഹു, അലം തഅലം, അലം തഅലം അല്ല തഅലം, അന്ന, നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. അന്നല്ലാഹ ലഹു മുൽക്കു, ലഹു മുൽക്കു സമാവാതി വൽ അർദ്, والارض والارض والارض لا والارض وما لكم من ساكنه ميم من الشاشه ميم ادغام متماثلين ميم من ادت ميم ليك ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം وما لكم من من دون الله ساكنه نون الشاشه دال اخفاء بغن افكتما كي മണിക്കണം من دون الله മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വല. ഈ രണ്ട് ഗുന്നയും സാക്കിന നൂന് ശേഷം വ, തൻവീനു ശേഷം വ, ഇത് ഗാം ബി ഗുന്ന, തൻവീനിനെ നൂന് സാക്കിനയെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ നസീർ, നസീർ സ്വാദാണ്, റായിനെ തർക്കീഖ് ചെയ്യണം. നസീർ, നസീർ എന്നല്ല നസീർ, നസീർ. ഉമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വല നസീർ. അം തുരീദൂന അൻ തസ്അലു, അൻ തസ്അലു, സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്അലു, തസ്അ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, തസ്അലു അല്ല തസ്അലു. أن تسألوا رسولكم كما, رسولكم كما سئل موسى, كما سئل موسى من قبل, كما سئل موسى من قبل, من ق ساكنة نون ششم قاف إخفاء بغنة, قاف هبي لترانة غنة يم هذا بولا شرديكنا, من قبل, من قبل. بائنة قلقلة چايد കേൾക്കുന്ന രൂപത്തിൽ അവിടെ ഉച്ചരിക്കണം. ഖബുൽ, മിൻ ഖബുൽ. വമൻ യതബദ്ദലിൽ, വമൻ യ, സാക്കിന നൂന് ശേഷം യ, നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യ, വമൻ യ, യതബദ്ദലിൽ കുഫ്ര, വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി കുഫ്ര,
الكفر، ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. فقد دالنا كلكنم قلقل شينم فقد فقد ضل ألا فقد ضل ضل ض നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വളരെ ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോദ്. ദോ ദൊല്ല ദൊല്ല ദൊല്ല എന്നല്ല പറയേണ്ടത്. ദൊല്ല സവേ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിറിൽ നീട്ടണം. മദ് മുത്തസിൽ മദ് വാജിബാണ്. സവേ സബീൽ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഉദാം.

0: സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ്. അൽഹംദുലില്ലാ, നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ സമാപിക്കുന്നത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 106 മുതൽ 108 വരെയുള്ള വചനം. അത്തഹ്സീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
4: ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا أمر

0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഈ മദ്രസ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം, സൂറത്തു മഅരിജ് 1 മുതൽ 44 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽ ജാമിൽ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം, സൂറ അന്നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فقال إني سقيم فتولوا عنه مدبرين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 89-90 വചനങ്ങളാണ് ഓതി കേൾപ്പിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് സംസാരിച്ച സംസാരമായിരുന്നു ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ പരാമർശിച്ചത്. ആ ജനങ്ങളെല്ലാം ഉത്സവത്തിന് പോകുന്ന സമയത്ത് അവർ അദ്ദേഹത്തെ ഉത്സവത്തിലേക്ക് ക്ഷണിച്ചു. ആ സമയത്ത് അവരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് 89-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, സഖീം, അസുഖമുള്ളവനാണ്, രോഗിയാണ്, അല്ലെങ്കിൽ അനാരോഗ്യവാനാണ്. അഥവാ ലാ അസ്തത്വീഉ അൽ ഖുറൂജ മഅകുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ കൂടെ പുറത്തു വരാൻ എനിക്ക് കഴിയില്ല, എനിക്ക് സാധ്യമല്ല. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസിൽ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം. عن أبي هريرة رضي الله عنه قال لم يكذب إبراهيم عليه السلام إلا 3 كذبات. പ്രവാചകനിൽ നിന്ന് ഇമാം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 3 കളവല്ലാതെ പറഞ്ഞിട്ടില്ല. സിൻതൈന മിൻഹുന്ന ഫീ ദാതില്ലാഹി അസ്സ വജൽ, അതിൽ 2 എണ്ണം അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാകുന്നു. ഖൗലുഹു ഇന്നീ സഖീം, ഒന്ന്, ഞാൻ രോഗിയാകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക്. വ ഖൗലുഹു ബൽ ഫഅലഹു കബീറുഹും ഹാദാ, മറ്റൊന്ന്, ആ വിഗ്രഹങ്ങളെ തച്ചുടച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ബൽ ഫഅലഹു കബീറുഹും ഹാദാ, എന്നാൽ അവരിൽ വലിയവനായിരിക്കും അത് ചെയ്തത് എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക്. വസക്കറ സാലിസ وهي قوله عن سارة زوجته وقد سأل عنها جبار مصر فقال هي اختي. തന്റെ ഭാര്യയെക്കുറിച്ച് മിസ്രിലെ ആക്രമണകാരിയായ ഒരു രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു അതാരാണെന്ന്. അപ്പോ സാറ എന്ന തന്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത് ആ രാജാവിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഹിയ ഉഖ്തി, അതെന്റെ സഹോദരിയാണ് എന്നതാണ്. ഈ 3 കളവുകൾ അദ്ദേഹം പറഞ്ഞു എന്ന് കാണാൻ സാധിക്കും. വഹാദൽ ഖൗലു ലൈസ കദിബൻ ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ ഇത് കളവല്ല. വ ഇന്നഹ ഹുവ മിൻ മആരീദിൽ കലാം വകാന യുദാഫിഉ ബിഹി അൻ ദീനില്ലാഹി അസ്സ വജൽ വയുനാദിലു ബിഹി അൻ ദീനില്ലാ, അല്ലാഹുവിന്റെ സത്യദീൻ അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ചിന്തയെ തട്ടി ഉണർത്താനാണ് അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിച്ചത്. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നീ സഖീം, ഞാൻ രോഗിയാകുന്നു. ഐ മരീദുൻ ലഅല്ലഹു ഖസദഹു, ഞാൻ രോഗിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ, അന മരീദുൽ ഖൽബ്, ഞാൻ മനസ്സുവേദനിക്കുന്നവനാണ്. മിൻ അഹ്വാലിക്കും വമിൻ ഇബാദത്തിക്കും ഗൈറല്ലാഹി അസ്സ വജൽ, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിലുള്ള നിങ്ങളുടെ അവസ്ഥയോർത്തുകൊണ്ട് എന്റെ മനസ്സ് വേദനിക്കുന്നു. ലിഅന്നൽ മുസ്ലിമ ഇദാ റഅ ശിർക ഫിന്നാസ്, കാരണം ഒരു മുസ്ലിം ജനങ്ങളിൽ ശിർക്ക് കാണുമ്പോൾ, വഇദാ റഅൽ കുഫ്ര ഫിന്നാസ്, ജനങ്ങളിൽ ദൈവനിഷേധം കാണുമ്പോൾ, വഇദാ റഅ അന്നാസ മുഅ്രിദീന അനി തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയുന്നത് കാണുമ്പോൾ, യതഖത്തഅ ഖൽബഹു ഗൈറതൻ വഹമിയ ലിദീനില്ലാഹി അസ്സ വജൽ, അഭിമാനരോഷം കാരണം മനസ്സു വേദനിക്കും, മനസ്സു വെപ്രാളപ്പെടും. അതാണ് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം തൻ്റെ ജനങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗമാണ്, എനിക്ക് സുഖമില്ല എന്ന്. തുടർന്ന് 90-ാമത്തെ വചനം, ഫതവല്ലൗ അൻഹു മുദ്ബിരീൻ, ഫതവല്ലൗ, അപ്പോൾ അവർ തിരിഞ്ഞുപോയി, അൻഹു അദ്ദേഹത്തിൽ നിന്ന്, മുദ്ബിരീൻ പിന്നിട്ടവരായി, വദഹബു വകാന മിൻ ആദതിഹിം ഫീ ദാലിക്കൽ യൗം, അവർ പോയി, അന്നത്തൊരു സമ്പ്രദായം, അന്നഹും ഫി സ്വബാഹി യജ്മഊന ത്വആം ത്വആമൽ ഈദി മിനൽ ഹൽവ വൽ ഫാകിഹ വനഹ്വിഹ, തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് മുമ്പിൽ ഈ ഉത്സവ ദിവസം അവർ മധുര പലഹാരങ്ങളും പഴങ്ങളുമൊക്കെ വാങ്ങി, വ യലഊനഹ ഫിൽ ബഹ്വി ഫിൽ മഅബദി അമാമൽ അസ്നാം, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ അത് വെക്കാറുണ്ട്. طلبا للبركه അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട്, فاذا كان اخر النهار اكلوا هذا الطعام الذي حصلت له البركه من الاصنام بزعمهم, തങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വെച്ച ഭക്ഷണപദാർത്ഥങ്ങൾ അത് അനുഗ്രഹീതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അത് എടുത്തു കഴിക്കുകയും ചെയ്യും. അതാണ് അവർ അതിനുവേണ്ടി അങ്ങനെ പിന്തിരിഞ്ഞു പോയി എന്ന് അല്ലാഹു പരാമർശിച്ചത്. അന്ന ഹാഉലാഇൽ ഖൗം ലമ്മാ ഖാല ലഹും ഹാദൽ ഖൗൽ വബഅദ അൻ നദറ നദറതൻ ഫിൻ നുജൂം ഇഖ്തനഉ ഫയതഫറ അലാ ദാലിക്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ അവർ ക്ഷണിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുഖമില്ല, അത് നക്ഷത്രം നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അവർ അങ്ങനെ വിശ്വസിച്ചു. ആ നക്ഷത്രങ്ങൾ അദ്ദേഹത്തിനെന്തോ അശുഭകരമായ കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം. യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികൾ അങ്ങനെയാണ്. ആരെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ ഒട്ടും ചിന്തിക്കാതെ അവർ അത് വിശ്വസിക്കും. അന്നൽ ഇൻസാനൽ മുബത്തിൽ ഖദ് യഖ്തന യഖ്തനിഉ ബിശ്ശൈഇ വലവ് കാന ബാത്തിലൻ ഫീ ഹഖീഖതി, ഏതെങ്കിലും ഒരു കാര്യം, അർത്ഥശൂന്യമായ കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും വിശ്വസിക്കാൻ അവർ സന്നദ്ധരാകും. വഹുവ കദാലിക് ഫൽ ഇൻസാനുൽ മുബത്തിൽ ഇദാ വറാലഹു ഫീ ബാത്തിലിഹി ലന്ന അന്നഹു ഹഖ്ൻ ഫഅഖദ ബിഹി വഅതബർ, അതേപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അതിൽ സായൂജ്യമടയും. ഇത് അന്ധവിശ്വാസത്തിൻ്റെ ഉപോൽപ്പന്നമാകുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവർ ഈ വിശ്വാസത്തെയാണ്, ആളുകളുടെ ഈ മാനസികാവസ്ഥയെയാണ് ചൂഷണം ചെയ്യുന്നത്. വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർ പോലും ഈ തരത്തിൽ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു എന്നത് എന്തുമാത്രം വേദനാജനകമായ കാര്യമാണ്. അല്ലാമാ തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫതവല്ലൗ അൻ ഇബ്രാഹീം മുദ്ബിരീന അൻഹു ഖൗഫൻ അൻ യഅദിയഹുമുസ്സഖം അല്ലദീ ദകറഹു അന്നഹു ബി, അവർ ഇബ്രാഹിം നബിയിൽ നിന്ന് പിന്തിരിയാൻ കാരണം അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു പകർച്ചവ്യാധിയാണെന്നും അത് തങ്ങൾക്കും പകരുമെന്നും ഭയപ്പെട്ടുകൊണ്ടാണ് അവർ അദ്ദേഹത്തിൽ നിന്ന് വേഗം പിന്തിരിഞ്ഞത് എന്നാണ് ഒരു വ്യാഖ്യാനം. അദ്ദേഹം പറഞ്ഞത്, ഇന്നീ സഖീം യഖൂൽ മതുഊൻ, എനിക്ക് പ്ലേഗ് ബാധിച്ചിരിക്കുന്നു. ഫതവല്ലൗ അൻഹു മുദ്ബിരീൻ, അത് കേട്ടപ്പോൾ അവർ പിന്തിരിഞ്ഞു പോയി എന്നാണ് ഒരു വ്യാഖ്യാനം. നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അത് കേൾക്കേണ്ട താമസം അവർ ഭയപ്പെട്ടു. അവർ മറ്റൊന്നും ചിന്തിക്കാതെ അവർ അവരുടെ പാട്ടിന് പോയി. അദ്ദേഹത്തെ അവർ നിർബന്ധിച്ചില്ല. ലം യന്തിഖ് ഇബ്രാഹിം ഫഇന്ന നുജൂമ ദല്ലതുഹു അലാ അന്നഹു സഖീമുൻ വലാകിന്നഹു ലമ്മാ ജഅലത് ഖൗലഹു ഇന്നി സഖീം മുഖാരിനൻ ലിനദറത് നദറിഹി ഫിൻ നുജൂം. നക്ഷത്രങ്ങളെ നോക്കിയതിനു ശേഷം അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഔഹമ ഖൗമഹു അന്നഹു അറഫ ദാലിക് മിൻ ദലാലത്തിൻ നുജൂമി ഹസ്ബ ഔഹാമിഹിം.

ഇലാ ആലി ആലിഹത്തിഹിം, അവരുടെ ദൈവങ്ങളിലേക്ക്. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അലാ തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്നില്ലേ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനത ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ സമീപിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തത്? അവയ്ക്ക് മുമ്പിൽ ആരാധിക്കുന്ന ആരാധകന്മാർ അവർക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ സമർപ്പിച്ചിരുന്നു. അത് കണ്ടുകൊണ്ടും അത് നോക്കിക്കൊണ്ടുമാണ് അദ്ദേഹം ചോദിച്ചത്. ഐ ദഖല അലൈഹ ഖുഫിയതൻ ഫറ അൽ അസ്നാമ അലാ തർതീബിഹ അൽ അക്ബറു സുമല്ലദി യലീഹ് സുമല്ലദി യലീഹ്. ക്രമമായി വലിയ വിഗ്രഹം, അതിനുശേഷം ചെറിയ വിഗ്രഹം ഇങ്ങനെയാണ് പ്രതിഷ്ഠിച്ചിരുന്ന് വെച്ചിരുന്നത്. അവയെ നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, വത്തഅമു അമാമഹും, അവയുടെ മുമ്പിൽ ഭക്ഷണപദാർത്ഥവും ഉണ്ടായിരുന്നു. ഫഖാല അലാ തഅ്കുലൂൻ, അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഭക്ഷിക്കാത്തത്? യഥാർത്ഥത്തിൽ വഹുവ യഅലമു അന്നഹും ലൻ യുജീബു, ഈ അചേതന വസ്തുക്കൾ ഉത്തരം പറയുകയില്ല എന്ന് അദ്ദേഹത്തിനറിയാം. വലാക്കിൻ ഹാദാ തഹക്കുമുൻ വസ്സുഖിരിയ, അതൊരു പരിഹാസത്തിൻ്റെ ചോദ്യമായിരുന്നു. ഫറാഗ ഇല ആലിഹത്തിഹിം ഐ മാല ബിഖീഫത്തിൻ വൻ ത്വലക ബിഖീഫത്തിൻ, അദ്ദേഹം ഒളിഞ്ഞുകൊണ്ടു ചെന്നു. വറൗആൻ കമാ ഹുവ മഅറൂഫുൻ ഹുവ സുർഅത്തുൽ ഇൻസാൻ ലാക്കിൻ അലാ വജ്ഹി ലാ അഹദുൻ യുഹിസ്സു ബിഹി, ഒരാളും കാണാതെ അറിയാതെ പോകുന്നതിനാണ് ഭാഷയിൽ റൗആൻ അല്ലെങ്കിൽ റാഗ എന്ന പദം പ്രയോഗിക്കാറുള്ളത്. ഫറാഗ, എന്നിട്ട് അദ്ദേഹം ആ തരത്തിൽ ഒളിഞ്ഞുകൊണ്ടു ചെന്നു എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. ഇത്തരം ആരാധ്യ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹരല്ല എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അലാ തഅ്കുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചത് അവയോടാണെന്നാണ് ഒന്ന്. മറ്റൊന്ന്, അവിടെ ഉണ്ടായിരുന്ന ചില കാവൽക്കാർ കേൾക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. വ ഇൽസാമു ഹാഉലാഇൽ ആബിദീൻ ബി അന്ന ഹാദിഹിൽ അസ്നാം ലാ തസ്തഹിഖുൽ ഇബാദ, ഈ ആരാധ്യന്മാർ അവരറിയാനാണ് അദ്ദേഹം അത് ചോദിച്ചത്. ഈ ആരാധ്യ വസ്തുക്കൾ ആരാധന അർഹിക്കുന്നവരല്ലെന്ന്. ലിഅന്നഹ മുസ്തഗ്നിയതുൻ അനി ത്വആമി വലാക്കിൻ ലിഅന്നഹ ലാ തഅഖിലു വലാ തഅലമു, മാത്രമല്ല ഇവക്ക് ഭക്ഷണം ആവശ്യമില്ല, ഇവക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഇവ മനസ്സിലാക്കുന്നവയും അല്ല. വല്ലദീ ലാ യഅഖിലു വലാ യഅലമു ലാ യുംകിനു അൻ യകൂന മഅബൂദ, ചിന്താശേഷിയില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വസ്തുക്കൾ ആരാധ്യന്മാർ ആയിക്കൂടാ. സുമ്മ ഇൻ സഹ വളഅഹ ത്വആം ഇൻദഹ മിൻ ഖിബലിഹിം ഫഇന്ന ഹാദാ ദലീലുൻ അലാ അന്നഹ ലൈസത് സ്വാലിഹ ലിൽ ഉലൂഹിയ, ഇനി അവ ആരാധ്യന്മാരാണെന്ന് വിചാരിച്ചാൽ പോലും യഥാർത്ഥത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ അത് ആവശ്യമുള്ളവർ ഒരിക്കലും തന്നെ ആരാധ്യനാകാൻ തരമില്ല. ലി അന്നൽ ഇലാഹ മുസ്തഗ്നിൻ അൻ ഗൈരി, ഒരു ആരാധ്യൻ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹം ഇല്ലാത്തവനായിരിക്കണം, ആശ്രയം ആവശ്യമില്ലാത്തവനായിരിക്കണം. ഈ കാര്യമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തത് എന്ന ചോദ്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആദർശ ധീരത വ്യക്തമാക്കുന്ന കാര്യം കൂടിയാകുന്നു അദ്ദേഹത്തിൻ്റെ ഈ സംഭവം. അലാ തഅ്കുലൂൻ മാലക്കും ലാ തൻതിഖൂൻ, നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തതെന്നും നിങ്ങളെന്താണ് സംസാരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചതിൽ യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഫമാല മുസ്രിഅൻ ഇലാ അസ്ലാമി ഖൗമിഹി, അല്ലാമ സഅദി റഹമഹുള്ള പറയുന്നു, അദ്ദേഹം ആ ജനങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിലേക്ക് ധൃതിയിൽ ചെന്നു. ഫഖാല മുസ്തഹ്സിഅൻ ബിഹാ, അവയെ പരിഹസിച്ചുകൊണ്ട് അവർ അദ്ദേഹം ചോദിച്ചു. അലാ തഅ്

0: കുലൂന ഹാദ ത്വആം, എന്താണ് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാത്തത്? അല്ലദീ യുഖദ്ദിമുഹു ലക്കും സനദതികും സദനതികും, നിങ്ങളുടെ സമക്ഷത്തിങ്കൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ എന്താണ് നിങ്ങൾ കഴിക്കാത്തത്? ആ ചോദ്യവും അതും യഥാർത്ഥത്തിൽ ചിന്താശേഷിയുള്ള ആളുകളെ ചിന്തിപ്പിക്കാൻ വക നൽകുന്ന കാര്യമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ ദഹബ ഇലൈഹ ബഅദ അൻ ഖറജു ഫീ സുർഅത്തിൻ വഖ്തിഫാഇൻ, ആ ജനങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം വളരെ ഒളിഞ്ഞ് ആ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് ചെന്നു. ഫഖാല അലാ തഅ്കുലൂൻ, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഭക്ഷിക്കാത്തത്? വദാലിക അന്നഹും ഖദ് വദഉ ബൈന ഐദീഹ ത്വആമൻ ഖുർബാനൻ ലിതബറുക്കിൻ ലഹും ഫീ, അവിടെ അവയുടെ അനുഗ്രഹം തേടിക്കൊണ്ടായിരുന്നു അവർ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് വച്ചിരുന്നത്. ആ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് അതിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തത്? തുടർന്ന് 92-ാമത്തെ വചനം, മാലക്കും ലാ തൻതിഖൂൻ, മാലക്കും, നിങ്ങൾക്കെന്താണ്? ലാ തൻതിഖൂൻ, നിങ്ങൾ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അൽ ഇസ്തിഫ്ഹാമു ഹുനാ ലിത്തഹ്ഖീർ, ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്നത് ആ വസ്തുക്കൾ, ആരാധ്യ വസ്തുക്കൾ നിസ്സാരന്മാരാണെന്ന് വ്യക്തമാക്കലാകുന്നു. ആ ആരാധ്യ വസ്തുക്കളെ അവർ ആരാധനയ്ക്ക് അർഹരല്ല, അവക്കതിന് അർഹതയില്ല. ആ ആരാധന നിർവഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചിന്താശേഷിയില്ലാത്തവർ, ചിന്തിക്കാൻ തയ്യാറില്ലാത്തവരായ ആളുകളാകുന്നു എന്നതാണ് അദ്ദേഹം അവിടെ ആ ചോദ്യം ചോദിച്ചിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ആരാധനക്കർഹൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സകല മനുഷ്യരെയും സകല സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ഭക്ഷണം ആവശ്യമില്ലാത്ത, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത പരാശ്രയമുക്തനായ ഏകനായ അള്ളാഹു മാത്രമാണെന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം. എല്ലാ മനുഷ്യരോടും എല്ലാ സഹോദരങ്ങളോടും ഈ സന്ദേശമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. വർഗീയതയില്ലാത്ത, പക്ഷപാതിത്വമില്ലാത്ത, എല്ലാവർക്കും മനസ്സിലാകുന്ന ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളിലൂടെ ആ സത്യസന്ദേശം ഉൾക്കൊള്ളാനും അത് സമൂഹത്തിന് കൈമാറാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്ത് സോഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി. മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: أعوذ بالله من الشيطان الرجيم.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ ടെലിക്യൂസ്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ചില ചെറിയ ചോദ്യങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഹല്ല സിദ്ദീഖ് യാംബോ, സാബിത് ദമാം, അമാനി മുഹമ്മദ് റനീഷ് ദമാം. അവതരണം ഷെഹനാസ് ചാത്തോത്ത് ആൻഡ് സുഹൈൽ ഇമ്പിച്ചിക്കോയ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ പോകുന്ന കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
3: ഇതാരാണ് വിളിക്കുന്നത്?
4: ഹല്ല.
3: ഹല്ല, ആ മാഷാല്ലാ. ഹല്ലക്ക് സുഖം തന്നെയല്ലേ? നമുക്ക് മത്സരം ആരംഭിക്കാം. ഹല്ലക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലെ? എപ്പോഴും വിളിക്കുന്ന നമ്മുടെ നല്ലൊരു പാർട്ടിസിപ്പന്റ് ആണ് ഹല്ല. അപ്പം മത്സരം ആരംഭിക്കാം. ഇൻഷാല്ലാ. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 2 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. മോള് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.
5: أعوذ بالله من الشيطان الرجيم

0: ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون.
1: ما شاء الله. هلا؟ اوكي. മോളോ ഇത് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹല്ല മോളോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഹല്ലക്ക് എത്ര പേരെ അറിയാമെന്നാ പറഞ്ഞിരുന്നത് മുമ്പ്? ഖുർആൻ ഏതാ? മൂന്ന് ജൂസ് അല്ലേ പറഞ്ഞിരുന്നത്? ആ ഓക്കെ. അതിന് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയോ മോള്? എപ്പോഴും റെഗുലറായിട്ട് ഹൽക്ക ക്ലാസ് നടക്കാറുണ്ടോ? എങ്ങനെയാണ് ഖുർആന്റെ പഠനം? ഏതാണ്? മുജാദില അല്ലേ. ഓക്കെ, എവിടെ? യാമ്പൂയിൽ നിന്ന് തന്നെയുള്ള ഹൽക്കയാണോ? എങ്ങനെയാണിത് പഠിക്കുന്നത്? നാട്ടിൽ നിന്നാണ്. ഓൺലൈനില്ല? ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത് ഇവിടെ അറിയാലോ, ഇവിടുന്ന് ഏതെങ്കിലും ഒരു അധ്യായത്തിന്റെ പേര് പറഞ്ഞു തരും, മോളത് ഓതണം. ഓക്കെ.
2: സൂറത്തുൽ ഖിയാമ.
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: لواما أيحسب الإنسان أن لن نجمع عظاما بلى قادرين على أن نسوي بنانا بل يريد الإنسان ليفجر أماما يسأل أيان يوم القيامة فإذا برق البصر
1: ما شاء الله هلا കറക്റ്റാണ് കേട്ടോ, ഓദ്യതെല്ലാം വളരെ കൃത്യമാണ്, ശരിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യവും കറക്റ്റാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ ആ സൂറത്തിന്റെ പേര് പറയണം, ഏത് സൂറത്തിലുള്ളതാണെന്ന്.
2: فذاقت وبال أمرها وكان عاقبة أمرها خسرا.

0: ذكرى.
1: أعطنا رياضة.
2: أنوريو.
0: أعوذ بالله من الشيطان الرجيم. فذا

0: സൂറത്തു തലാഖ്.
1: മാഷാ അല്ലാ, കറക്റ്റ് ആണ് കേട്ടോ, സൂറത്തു തലാഖ്. ഓക്കെ
0: ഓക്കെ
1: ഓക്കെ. അപ്പൊ ഹല്ല ഈ മത്സരത്തിൽ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഹല്ലയ്ക്ക് ഇത് തുടർച്ചയായിട്ട് ഇത് മൂന്ന് തവണയും വിജയിച്ചില്ല അല്ലേ? ആ ഓക്കെ. അപ്പൊ ഹല്ലയ്ക്ക് ഒരു വലിയ സമ്മാനവും ഉണ്ടാവും ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. ഹല്ലയ്ക്ക് ഇതിനു മുമ്പ് മത്സരത്തിൽ പങ്കെടുത്തതിന് കഴിഞ്ഞതിൽ വിജയിച്ചതിനും സമ്മാനം ലഭിച്ചിരുന്നു? അവിടെ എത്തിയിട്ടില്ല. ആ ഓക്കെ, കുഴപ്പമില്ല. അവിടെ എത്തിയിട്ടുണ്ട് യാമ്പൂല്, മോളുടെ കയ്യിലെത്തും അടുത്ത് തന്നെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഹല്ല വളരെ നല്ലൊരു മത്സരാർത്ഥിയാണ്, നമ്മുടെ ഇവിടെ ടെലികിസിൽ വിളിക്കുന്ന ഒരുപാട് കൂട്ടുകാരിൽ നല്ലൊരു മത്സരാർത്ഥിയാണ്. അള്ളാഹു മോൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ, എത്രയും പെട്ടെന്ന് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുവാൻ അള്ളാഹു അവസരം നൽകട്ടെ. ഇവിടെ ഇപ്പോ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം, അതുകൊണ്ടാണ് ധൃതി വെക്കുന്നത്. ഇൻഷാല്ല, സന്തോഷം വിളിച്ചതിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും സലാം.
1: ആരാ വിളിക്കുന്നത്?
0: സാബിത്ത്.
1: സാബിത്ത് അല്ലേ? സാബിത്ത് മോനെ എവിടുന്നാ വിളിക്കുന്നത്?
0: ദമാം.
1: ദമാമിൽ നിന്ന് അല്ലേ? ഓക്കെ. മോനെ എത്രയിലാ പഠിക്കുന്നത്?
0: ഫസ്റ്റ്
1: സ്റ്റാൻഡേർഡിൽ. ആ ഓക്കെ ഓക്കെ. ദമാമിൽ മോനെ എവിടെയാ? അൽബാദിയ അല്ലേ? ഓക്കെ. മോനെ ഇവിടെ ആരൊക്കെയാ ഉള്ളത് വീട്ടില്? ബ്രദർ. സാബിത്തിന്റെ മൂത്താളാണോ?
0: അല്ല, രണ്ടാമത്തത്.
1: ആ രണ്ടാമത്തെ ആള്. ആ ഓക്കെ. മോന് ഖുർആൻ എത്ര വരെ അറിയാം കാണാതെ? മസ്സദ് വരെ അറിയാം അല്ലേ? മോന് ആദ്യമായിട്ടാ വിളിക്കുന്നത് ഇവിടെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ. ഇവിടെ നിന്ന് സാബിത്തിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. സാബിത്തിന് അറിയുന്ന ഭാഗത്ത് നിന്ന് മൂന്ന് ചോദ്യങ്ങൾ. ഓക്കെ
0: ഓക്കെ.
1: അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാല് സാബിത്ത് വിജയിക്കും. റെഡി? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ. ഒരായത്ത് മോനെ ഓതി കേൾപ്പിക്കും, അതിനെ ബാക്കി സാബിത്ത് തെറ്റാതെ ഓതണം. ഓക്കെ
0: ഓക്കെ.
1: ആ റെഡി, വേഗം കഴിയും, പേടിക്കണ്ട. മോനെ അറിയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കൂ. ഓക്കെ.
2: أعوذ بالله من الشيطان الرجيم من شر ما خلق
0: من شر ما خلق ومن شر النفاثات في العقد ومن شر النحاسات في حسد إذا وقب
2: من شر ما خلق ومن شر غاسق إذا وقب
0: ومن شر النفاثات في العقد ومن شر النحاسات في العقد حسد.
1: ثابت
0: yes.
1: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ ഇൻഷാല്ലാ. അടുത്ത ചോദ്യം, ഇവിടുന്ന് ഒരു ആയത്ത് ഓതി കേൾപ്പിച്ച് തന്നാല് അത് ഏത് സൂറത്തിലുള്ളതാണെന്ന് പറയണം, അത് വേഗം കഴിയും. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്ക, ഇവിടുന്ന് ഒരു ആയത്ത് ഓതി കേൾപ്പിച്ച് തരും, മോൻ അത് ഏത് സൂറത്തിലുള്ളതാണെന്ന് പറഞ്ഞാ മതി. ഓക്കെ, സൂറത്തിന്റെ പേരാ പറയേണ്ടത് കേട്ടാ.
2: أعوذ بالله من الشيطان الرجيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم
0: فاتحة.
1: കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഫാത്തിഹ അറിയാം അല്ലേ? എന്നിട്ട് നേരത്തെ പറഞ്ഞല്ലോ അറിയില്ല എന്ന്, മൂന്ന് തബത്ത് വരെ അറിയുന്നല്ലോ പറഞ്ഞേ. അപ്പൊ ഫാത്തിഹ അറിയാന്ന് പറയണ്ടേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം.
0: ഓക്കെ
1: ഓക്കെ. മൂന്നാമത്തെ, ഇവിടെ നിന്ന് ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞാല് സാബിത്ത് ഓതണം. ഓക്കെ
0: ഓക്കെ.
1: ആ എന്ന് കേൾക്കൂ.
2: സൂറത്തുൽ ഇഖ്ലാസ്.
0: ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലദ് ولم يولد ولم يكن كفوا احد.
1: സാബിത്ത്? ഓക്കെ മോനെ, കുറച്ച് നല്ല തെറ്റുകളുണ്ട്, ഏ അത് സാരില്ല. പക്ഷെ സാബിത്ത് ഒന്നുകൂടി നല്ല വൃത്തിയിൽ പഠിച്ചിട്ട് അടുത്ത തവണ മത്സരത്തിൽ പങ്കെടുക്കണം. നല്ല വൃത്തിയിൽ ചോദിച്ചാൽ തെറ്റാതെ പറയാൻ കഴിയണം. മോന് ഇപ്പം മൂന്ന് സൂറത്തെ അറിയുമെങ്കിൽ ആ മൂന്ന് സൂറത്ത് നല്ല വൃത്തിയിൽ ഒന്ന് തെറ്റാതെ എവിടുന്ന് ചോദിച്ചാലും പറയാൻ കഴിയണം. ഓക്കെ,
0: എനിക്ക് രണ്ട് സൂറത്ത് അറിയാം.
1: ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത തവണ മത്സരത്തിൽ സാബിത്ത് എന്തായാലും പഠിച്ച സൂറത്ത് മാത്രം പറഞ്ഞാൽ മതി, അറിയുന്ന സൂറത്ത് അറിയുന്ന ഭാഗം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം സാബിത്തിന് എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയും. സാബിത്തിന് അറിയുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അമ്മനെ. ആ ഇൻഷാല്ല. അത് മാത്രല്ല, ഇവിടെ സാബിത്തിനെല്ലാം വേണ്ടിയിട്ട് സമ്മാനം റെഡിയായി ഇരിക്കുകയാണ്. സാബിത്തിനൊക്കെ എന്തായാലും സമ്മാനം വാങ്ങിക്കാൻ കഴിയും കേട്ടോ. മടിക്കരുത്, മറക്കരുത്, നന്നായി പഠിക്കുക. ഓ കേട്ടോ മോനെ, ഇൻഷാല്ല. അപ്പൊ അടുത്ത ആഴ്ച സാബിത്തിന്റെ വിളി പ്രതീക്ഷിക്കും. ഓക്കെ ഓക്കെ ഇൻഷാല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, മോൻ എത്രയും എളുപ്പാക്കി തരട്ടെ ഇൻഷാല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ല, ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: അമാനി.
1: അമാനി മോള് അല്ലേ? ആ അമാനി മോക്ക് സുഖം തന്നെ അല്ലേ?
3: സുഖം തന്നെ അൽഹംദുലില്ലാ.
1: അൽഹംദുലില്ലാ. അമാനി വേറെന്തൊക്കെയാ ദമാമിലുള്ള വിശേഷങ്ങൾ?
3: സുഖം തന്നെ.
1: സുഖം തന്നെ. ഇപ്പൊ ചൂടൊക്കെ ഉണ്ടോ അവിടെ?
3: ചൂട് പറഞ്ഞു.
1: ആ ഇപ്പൊ നല്ല സുഖമുണ്ടല്ലേ, നല്ല കാലാവസ്ഥയാണ് അല്ലേ? ആ അതൊരു വിശേഷല്ലേ, അപ്പൊ പറയണ്ടേ. ഓക്കെ, അവിടെ വീട്ടിലാരൊക്കെയാ ഉള്ള അമാനിയുടെ കൂടെ കുട്ടികളായിട്ട്?
3: പിന്നെ ഞാൻ.
1: ഓക്കെ, അമാനിയാണ് ഏറ്റവും ചെറിയ കുട്ടി?
3: അല്ല, ഞാനാണ് മൂത്തത്.
1: അമാനി മൂത്ത കുട്ടി. അതിനുശേഷം ആരാണ്? അമാനിക്ക് അനുജത്തിയാ അനുജനോ?
3: അനിയനാണ്.
1: അനുജൻ. അനുജന് എത്രയിലാ പഠിക്കുന്നത്?
3: ഒന്നില.
1: ഒന്നാം ക്ലാസ്സിൽ. അവൻ ഖുർആൻ പഠിക്കാറുണ്ടോ?
3: മദ്രസയിൽ പഠിക്കാറുണ്ട്.
1: ഓക്കെ, അനുജനോട് കൂടി പറയണം കേട്ടോ, ഇവിടെ വിളിച്ച് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കേട്ടോ. അമാനിക്ക് വേറൊരു കുഞ്ഞു വാവയുണ്ടോ? അനുജത്തി. ആ കുഞ്ഞുവാക്ക് സുഖം തന്നെ അല്ലേ? സുഖം സുഖം. ഓക്കെ, അപ്പം ഇന്നത്തെ മത്സരം നമുക്ക് ആരംഭിക്കാം. അമാനിക്ക് രണ്ട് ജുസു അറിയാന്നല്ലേ പറഞ്ഞിരുന്നേ? ആ ഓക്കെ, അപ്പൊ ഇൻഷാല്ല. അപ്പൊ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു തരണ്ടല്ലോ, നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം കേൾക്കുക കേട്ടോ. ഓക്കെ.
2: أعوذ بالله من الشيطان الرجيم.

0: سبعون ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاؤنا أمين.
1: ما شاء الله. أماني. ഓക്കെ, വളരെ ഭംഗിയായി ഓതി, എല്ലാം കറക്റ്റാണ് കേട്ടോ. അൽഹംദുലില്ലാ. അമാനിയുടെ ഓത്തിനെ കുറിച്ച് നമ്മൾ സുഹൈലിന് എന്താണ് പറയാനുള്ളത് നോക്കാം. സുഹൈൽ എന്ത് തോന്നുന്നു കേട്ടിട്ട്?
2: വേറെ
1: എന്തെങ്കിലും അമാനിയോട് പറയാനുണ്ടോ?
2: ഇനി നന്നായി കൂടുതൽ ഷറായി പഠിക്കാൻ.
1: കേട്ടിട്ടില്ലേ അമാനി? ഇൻഷാല്ലാ പരിശ്രമിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏതെങ്കിലും രണ്ട് ആയത്തോതി കേൾപ്പിച്ചു തരും, മോൾ അതേത് സൂറത്തിൽ നിന്നുള്ളതാണെന്ന് പറയണം. ഓക്കെ.

0: ലാസ്റ്റ് ലൈനാ.
1: ആ മാഷാല്ലാ, നൂറിലത്തെ അവസാനത്തെ ആയത്താണ് അല്ലേ? നൂഹ്, സൂറത്തു നൂഹ്. ഓക്കെ, മോള് വീട്ടിൽ എങ്ങനെയാണ് ഖുർആൻ പഠിക്കുന്നത്?
0: മദ്രസയിലും പഠിക്കാറുണ്ട്, പിന്നെ ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്.
1: കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏത് കോഴ്സിനാണ്? ഇവിടെ ഓൺലൈനിലല്ലേ?
0: ഓൺലൈനാ.
1: ആ ഓക്കെ, ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? മിസ്ബാഹ്. ആ മാഷാല്ലാ, ഏതായാലും നന്നായി പഠിക്കണം, കൂടുതൽ കൂടുതൽ പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോളോട്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞു തന്നാൽ മോളത് ഓതണം. റെഡി? ഓക്കെ.
2: സൂറത്തുൽ ഖിയാമ.

0: يسأل أيان يوم القيامة. فإذا برق البصر وخسف القمر وجمع الشمس والقمر.
1: ما شاء الله. آماني. ശരിയാണ് കേട്ടോ ഓതിയതെല്ലാം. അൽഹംദുലില്ല. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ സുഹൈലിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.
2: മാഷാല്ലാ ഉഷാറാണ്, സ്പീഡ് അല്പം കുറയ്ക്കണം.
1: ഇൻഷാല്ലാ. അപ്പൊ മനസ്സിലായല്ലോ അമ്മാനിക്ക്, ഒരല്പം സ്പീഡ് കുറച്ചു കഴിഞ്ഞാൽ കുറെ കൂടി നല്ല ഭംഗി ഉണ്ടാവും കേൾക്കാൻ. ഓക്കെ, സുഹൈൽ ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ. ഓക്കെ, ഇൻഷാല്ലാ. ഈ മത്സരത്തിൽ അമാനി വിജയിച്ചിരിക്കുകയാണ്. അപ്പം മറക്കാതെ വിളിക്കുക. അതുപോലെ തന്നെ അമാനിയുടെ അനുജനില്ലേ വീട്ടില്, അനുജനോടും പറയണം വിളിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോൾ. നന്നായി പഠിക്കുക, കൂടുതൽ പഠിക്കുക കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കോളറോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറകല്ലാഹു ഫീക്. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ടെലിക്യുസ്. പങ്കെടുത്തവർ ഹല്ല സിദ്ദീഖ് യാംബു, സാബിത് ദമ്മാം, അമാനി മുഹമ്മദ്, റനീഷ് ദമ്മാം. അവതരണം ഷഹനാസ് ചാത്തോത്ത് ആൻഡ് സുഹേൽ ഇമ്പിച്ചിക്കോയ.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പം മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും. അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റീഡിംഗ്, അത്തഹ്സീൻ, സൂറ അൽ ബഖറ 102-103 വരെ, ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നേതൃത്വം നൽകുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 102-103 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്. അല്പം വലിയ ആയത്താണ്, അതുകൊണ്ട് തജ്വീദ് നിയമങ്ങൾ പറയുന്നു, പാരായണത്തിൽ അബദ്ധങ്ങൾ പറയുന്നു, ശേഷം ഒരു പ്രാവശ്യം ഓതുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, പഠിക്കണം.
4: وَاتَّبَعُوا مَا تَتْلُو الشَّيَاطِينُ عَلَى مُلْكِ سُلَيْمَانَ وَاتَّبَعُوا
3: എന്നല്ല പറയാ, وَاتَّبَعُوا
4: عَيْن
3: തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം.
4: مَا تَتْلُو الشَّيَاطِينُ مَا تَتْ تَتْ
3: تَعِنِ سُكُون تَتْلُو

ത നേരത്തെ പറഞ്ഞതുപോലെ അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ശ്രദ്ധിക്കണം, ഷയാത്തീൻ തീൻ, അതുപോലെ അശൈത്വാനു എന്നല്ല, അശയാത്തീന. കഫറു യുഅല്ലിമൂന, യുഅല്ലിമൂനന്നാസ്. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, യുഅല്ലിമൂനന്നാസ. നൂന് ശദ്ദ് മണിക്കണം. അസ്സിഹ്റു യുഅല്ലിമൂനന്നാസ അസ്സിഹ്, അസ്സിഹ്റു. ഹ തൊണ്ടയുടെ മധ്യഭാഗം സുക്കൂനുമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അസ്സിഹ്റു വമാ ഉൻസില, വമാ ഉൻസില. മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉൻസില നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അലൽ അലൽ മലകൈൻ, വമാ ഉൻസില അലൽ മലകൈനി ബിബാബില, ബിബാബില ഹാറൂത വമാറൂത്, വമാറൂത്. വമാറൂത്ത് എന്നല്ല, നിർത്തുമ്പോൾ വമാറൂത്ത്. വമാ യുഅല്ലിമാനി, വമാ യുഅല്ലിമാനി. തൊണ്ടയുടെ മധ്യഭാഗം ഐൻ, യുഅല്ലിമാനി അല്ല യുഅല്ലിമാനി. മിൻ അഹദിൻ, സാക്കിന നൂനിന് ശേഷം ഹംസ വെളിവാക്കണം ഇവിടെ. മാത്രമല്ല മിൻ അഹദിൻ എന്നല്ല പറയുന്നത്, മിൻ അഹദിൻ, മിൻ അഹദിൻ, അഹദിൻ. ഹ ശ്രദ്ധിക്കണം, മിൻ അഹദിൻ ഹത്ത അഹദിൻ ഹ. ഇവിടെയും ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത് എന്നർത്ഥം. ഹത്ത യഖൂല ഇന്നമ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. യഖൂല ഇന്നമ, ഇന്നമ. നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. നഹ്നു, നഹ്നു അല്ല, നഹ്നു. ഫിത്നതുൻ, ഫിത്, ഫിത്നതല്ല, ഫിത്, ഫിത്നതുൻ, ഫിത്നതുൻ, ഫിത്നതുൻ. ഫല ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന, ഫിത്നതുൻ ഫല, ഫിത്നതുൻ ഫല. തക്ഫുർ, തക്, തക്ഫുർ. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. فيتعلمون, فيتعلمون منهما, منهما ما يفرقون, يفرقون ألا صدقنا مبارانة يفر يفرقون بريرد يفرقون به بين المرء, بين المرء, مرء ألا, بين المرء وزوجه, وزوجه. وما هم ബി, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫ ഷഫവി. ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം. വമാഹും ബി. ഇനി ബിദോറീന, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം ഇത്. മദ് ലാസിം കലിമി മുസക്കൽ എന്നാണ് പറയുക. അവിടെ ആറ് ഹർക്കത്ത് വരെ അനിവാര്യമായിട്ടും നീട്ടേണ്ട ഒരു മദ്ദാണത്. അതുകൊണ്ട് ബിദോറീന, നമ്മൾ വലദോലീൻ പഠിച്ചിട്ടില്ലേ അതേ രൂപത്തിൽ. അതോടൊപ്പം റാഇന് ഷദ്ദുണ്ട്, ബിദോറി റി അല്ല. ദോദിൻ്റെ മഹ്റജും അതുപോലെ റാഇന് കെസ്ർ ഷദ്ദുണ്ട്, അതിൻ്റെ ഉച്ചാരണമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബിദോറീന, ബിഹി മിൻ അഹദിൻ, മിൻ അഹദിൻ. സാക്കിന നൂനിന് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. അഹദിൻ, അഹദിൻ ഇല്ല. ഇവിടെ എല്ലാം ഇദ്ഹാർ. ഇല്ല ബി ഇദ്നില്ലാ, ബി ഇദ്നി ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി ഇദ്നി അല്ല, അവിടെ ബി ഇ ഹംസക്ക് കസറാണ്. ബി ഇദ്നില്ലാഹ്. വയതഅല്ലമൂന, വയതഅല്ലമൂന മാ യദുർഹും, യദുർ, യദുറല്ല, യദുർഹും വ, യദുർഹും വ. സാക്കിന മീമിന് ശേഷം വ. വലാ യൻഫഉഹും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതോടൊപ്പം ഐൻ ദമ്മാണ്. യൻഫഉ സുക്കൂനല്ല, യൻഫഉഹും. ولقد علموا, ولقد دالن سكون قلقل ചെയ്യണം. ولقد علموا لمن اشتراه, لمن الا, لمن, لمن اشتراه, لمن اشتراه ما له في الاخره, في الاخره الا, في الاخره من خلاق, من خ, من خ اظهار വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖലാഖ്. വഖഫ് ചെയ്യുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അവിടെ ഖൽഖല ചെയ്യണം.

0: ഖാഫിന് ശരിക്കും കേൾക്കണം. ولبئس ما شروا به ولبئس ما شروا شروا شروا به به انفسهم ها ان ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഹ ദമീറിന് ശേഷം ഹംസ വരുമ്പോൾ അഥവാ സിലത്തു തവീൽ സിലത്തുൽ കുബ്ര എന്നാണ് മദ്ദിൻ്റെ പേര്. ബിഹി അൻഫുസഹും, അതുപോലെ അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലൗ കാനു യഅലമൂൻ, അടുത്ത ആയത്ത് വലൗ അന്നഹും നൂൻ ശദ്ദ് മണിക്കണം. ആമനു വത്തഖൗ, വത്തഖു അല്ല, ശ്രദ്ധിക്കണേ, വത്തഖു അല്ല, വത്തഖൗ ഖൗ വത്തഖൗ ലമസൂബ ലമസൂബത്തല്ല, ശ്രദ്ധിക്കണം, ലമസൂബത്തുൻ ലമസൂബത്തുമ്മി, തൻവീനു ശേഷം മീം, ഇത് ഗാംഭിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഇൻദില്ലാഹ്, മിൻ ഐ ഇസ്ഹാർ, ഇൻദി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന്ന ഇൻദില്ലാഹി ഖൈർ, നിർത്തുമ്പോൾ ഖൈർ, ഖൈർ അല്ല ഖൈർ. ലൗ കാനു യഅലമൂൻ, ലൗ കാനു യഅലമൂൻ, ഇൻഷാ ഒന്നുകൂടെ ഈ ഭാഗം.
1: واتبعوا ما تتلو الشياطين على ملك سليمان وما

0: ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ഇപ്പോൾ കേട്ടത് തഹ്സീൻ, സൂറത്തുൽ ബഖറ 102 മുതൽ 103 വരെ. തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി.
1: ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് നിസായിലെ 105 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് ബന്ദർ ബലീല.

0: മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ നിന്നും സൂറത്തുൽ ഖസസ് 83 മുതൽ 88 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന

0: الله أكبر
1: الله أكبر.
0: الحمد لله رب العالمين،

0: الله أكبر
1: الله أكبر
2: ഹാരമയിൽ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: Peace Radio, tuned to reality.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബ്ഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹറമൈൻ ലൈവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്ക ഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തോബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ.

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് ക്ഷേത്രത്തിൽ നൽകുന്ന ഇമാവുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെയും മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിന്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.
1: സൂറ അത്തീൻ പാരായണം ഷെയ്ഖ് മുഹമ്മദ് താഹ അജ്നൈദ്.

0: സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൻ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ അബ്ദുറഹ്മാൻ ആലോസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് അബ്ദുറഹ്മാൻ ആലുസി.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: സൂറത്തു മറിയം 18 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ ആശയം കേൾക്കാം.
1: വചനം 18, വാക്കർത്ഥം. ഖാലത്ത്, അവൾ പറഞ്ഞു, ഇന്നി നിശ്ചയമായും ഞാൻ, അഊദു, ഞാൻ ശരണം പ്രാപിക്കുന്നു, അഭയം തേടുന്നു, ബിർ റഹ്മാനി, റഹ്മാനിൽ, പരമകാരുണികനിൽ, മിങ്ക, നിന്നിൽ നിന്ന്, ഇൻകുന്ത, നീ ആണെങ്കിൽ, തഖയ്യ, ഭക്തിയുള്ളവൻ.
2: قالت إني أعوذ بالرحمن منك إن كنت تقيا.
3: അവൾ പറഞ്ഞു, നീ ഒരു ഭക്തിയുള്ളവനാണെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണ്യകനായുള്ളവനിൽ ശരണം പ്രാപിക്കുന്നു.
1: വചനം 19, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അന, നിശ്ചയമായും ഞാൻ, റസൂലു, ദൂതൻ മാത്രമാകുന്നു, റബ്ബിക്ക്, നിന്റെ റബ്ബിൻ്റെ, ലി അഹബ, ഞാൻ ദാനം ചെയ്യുവാൻ, ലക്കി, നിനക്ക്, ഗുലാമൻ, ഒരു ആൺകുട്ടിയെ, സക്കിയ, പരിശുദ്ധനായ.
2: قال انما انا رسول ربك لاهب لك غلاما زكيا.
3: അദ്ദേഹം പറഞ്ഞു, നിനക്ക് പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെക്കുറിച്ചുള്ള സുവിശേഷം പ്രദാനം ചെയ്യുന്നതിനായി നിന്റെ റബ്ബിന്റെ ദൂതൻ മാത്രമാണ് ഞാൻ.
1: വചനം 20, വാക്കർത്ഥം. ഖാലത്ത്, അവൾ പറഞ്ഞു, അന്നായക്കൂനു, എങ്ങനെയാണുണ്ടാവുക, ലീ, എനിക്ക്, ഗുലാമുൻ, ഒരു ആൺകുട്ടി, വലം യംസസ്നി, എന്നെ സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ലാതെ, ബഷറുൻ, ഒരു മനുഷ്യനും, വലം അക്കു, ഞാൻ ആയിട്ടുമില്ല, ബഗയ്യൻ, ഒരു ദുർവൃത്ത, തോന്നിയവാസക്കാരി.

0: അവൾ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാകുന്നത്? ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടുമില്ല, ഞാൻ ദുർവൃത്തയായിരുന്നതുമില്ല എന്നിരിക്കെ.
1: വചനം 21. വാക്കർത്ഥം: ഖാല, അദ്ദേഹം പറഞ്ഞു. കദാലിക്കി, അങ്ങനെ തന്നെ, അപ്രകാരം തന്നെ. ഖാല റബ്ബുക്കി, നിന്റെ റബ്ബ് പറയുന്നു. ഹുവ അലയ്യ, അത് എനിക്ക്. ഹയ്യിനുൻ, നിസ്സാര കാര്യമാണ്. വലിനജ്അലഹു, അവനെ ആക്കുവാനുമാണ്. ആയത്തൻ, ഒരു ദൃഷ്ടാന്തം. ലിന്നാസി, ജനങ്ങൾക്ക്. വറഹ്മതം മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും. വകാന, അതായിരിക്കുന്നു. അമ്രൻ, കാര്യം. മഖ്ദിയ, തീരുമാനം ചെയ്യപ്പെട്ട.

0: അദ്ദേഹം പറഞ്ഞു, കാര്യം അപ്രകാരം തന്നെ. നിന്റെ റബ്ബ് പറയുന്നു, അതു എനിക്കൊരു നിസ്സാര കാര്യമാണ്. അവനെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും ആക്കുവാൻ വേണ്ടിയുമാകുന്നു. ഇതു തീരുമാനിക്കപ്പെട്ട ഒരു കാര്യവുമായിരിക്കുന്നു.
1: 18 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അഥവാ ആയത്ത്, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അഥവാ അനുഗ്രഹം റഹ്മത്ത്, ഇങ്ങനെ രണ്ടു കാര്യങ്ങളാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞത്. ഈ രണ്ടു വാക്കുകളിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും അള്ളാഹു ചുരുക്കി ചിത്രീകരിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ കൈക്കു വെളിപ്പെട്ട സംഭവങ്ങളും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെത്രേ. അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യോത്ബോധനങ്ങളും അദ്ദേഹം സമുദായത്തിനു ചെയ്ത ഉപദേശങ്ങളുമെല്ലാം മനുഷ്യ സമുദായത്തിന് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളുമാകുന്നു. അപ്പോൾ 21 വചനത്തിൻ്റെ ആദ്യ ഭാഗം, ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്ന, അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സംക്ഷേപമാകുന്നു ഉൾക്കൊള്ളുന്നത് എന്നു പറയാം.
2: വചനം 22, വാക്കർത്ഥം. ഫഹമലത്ഹു, അങ്ങനെ അവൾ അവനെ ഗർഭം ധരിച്ചു. ഫന്തബദത്, എന്നിട്ടവൾ വിട്ടുപോയി. ബിഹി, അതുമായി, അതും കൊണ്ട്. മകാനൻ, ഒരു സ്ഥലത്തേക്ക്. കസ്വിയ, ദൂരപ്പെട്ട.
3: ഫഹമലത്ഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ,
0: അങ്ങനെ അവൾ അവനെ ഗർഭം ധരിച്ചു. എന്നിട്ടു അവൾ അതുമായി ഒരു ദൂരപ്പെട്ട സ്ഥലത്ത് വിട്ടുമാറി താമസിച്ചു.
2: വചനം 23, വാക്കർത്ഥം. ഫഅജാഅഹ, അനന്തരം അവളെ വരുത്തി കൊണ്ടുവന്നു. അൽ മഹാദു, പ്രസവവേദന. ഇലാ ജിസ്ഇൻ നഖ്ലതി, ഈത്തപ്പന മരത്തിങ്കലേക്ക്. ഖാലത്ത്, അവൾ പറഞ്ഞു. യാ ലൈതനി, ഹാ, ഞാൻ ആയെങ്കിൽ നന്നായേനെ. മിത്തു, ഞാൻ മരണപ്പെട്ടുപോയി എങ്കിൽ. ഖബ്ല ഹാദാ, ഇതിനു മുമ്പ്. വകുന്തു, ഞാൻ ആയിത്തീരുകയും ചെയ്തെങ്കിൽ. നസ്യം മൻസിയ, തീരെ മറക്കപ്പെട്ടുപോയ ഒരാൾ. പറ്റേ, വിസ്മരിക്കപ്പെട്ട ഒരു വസ്തു.

0: അനന്തരം പ്രസവവേദന അവളെ ഈത്തപ്പന മരത്തിനടുക്കലേക്ക് കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഹാ, ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കുകയും തീരെ വിസ്മരിക്കപ്പെട്ടുപോയ ഒരാളായിത്തീരുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ.
1: 22-23 വചനങ്ങളുടെ വിശദീകരണം. ഭർത്താവില്ലാതെ ഗർഭവതിയായ സ്ത്രീക്ക് ജനങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുവാൻ തോന്നുക സ്വാഭാവികമാണല്ലോ. മറിയം അലൈഹസ്സലാം സ്വജനങ്ങളെ വിട്ട് യഹൂദിയായിലെ ബത്ലഹേമിലേക്ക് പോയി എന്നാണ് ബൈബിൾ ലൂക്കോസ് 2:5 വചനത്തിൽ പറയുന്നത്. പ്രസവവേദന വന്നപ്പോൾ ചാരിയിരുന്ന് ആശ്വസിക്കുവാനായി ഈത്തപ്പനയുടെ അടുക്കൽ വന്നു. തന്റെ നിസ്സഹായതയിൽ അവർ വ്യസനിച്ചു. നേരത്തെ തന്നെ ഞാൻ മരിച്ചു പോകുകയും എന്റെ കാര്യം ജനങ്ങളിൽ നിന്ന് തീരെ വിസ്മരിക്കപ്പെട്ടു പോകുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹാ, എത്ര നന്നായേനെ എന്നിങ്ങനെ വിലപിച്ചു. തീരെ വിസ്മരിക്കപ്പെട്ട ഒരാൾ എന്നത് നസിയം മൻസിയ എന്ന വാക്കിന്റെ ഉദ്ദേശാർത്ഥമാകുന്നു. ശരാശരി എന്നും കൃകൃത്യം എന്നും നാം അഥവാ മലയാളക്കാർ പറയാറുള്ളത് പോലെ ശക്തി കൂട്ടിപ്പറയുമ്പോൾ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണത്. നേരെ വാക്കർത്ഥം മറക്കപ്പെട്ടുപോയ മറന്നത് എന്നാകുന്നു. അങ്ങനെ മറിയം അലൈഹസ്സലാം അവിടെ വെച്ച് പ്രസവിച്ചു.
2: വചനം 24 വാക്കർത്ഥം: ഫനാദാഹ, അപ്പോൾ അവൻ അവളെ വിളിച്ചു പറഞ്ഞു. മിൻ തഹ്തിഹ, അതിന്റെ ചുവട്ടിൽ നിന്ന്, അവളുടെ അടിയിൽ നിന്ന്. അല്ലാ തഹ്സനി, നീ വ്യസനിക്കേണ്ട എന്ന്. ഖദ് ജഅല, ആക്കിയിട്ടുണ്ട്. റബ്ബുക്കി, നിന്റെ റബ്ബ്. തഹ്തക്കി, നിന്റെ താഴെ, നിന്റെ കീഴിൽ. സരിയ, ഒരു മഹാനെ, മാന്യനെ, ഒരു ഉറവുചാൽ.

0: ഉടനെ അവൻ അതിൻ്റെ ചുവട്ടിൽ നിന്നു അവളെ വിളിച്ചു പറഞ്ഞു, വ്യസനിക്കേണ്ട, നിന്റെ രക്ഷിതാവ് നിന്റെ കീഴിലൊരു മഹാനെ ആക്കി തന്നിരിക്കുകയാണ്.
1: വചനം 25. വാക്കർത്ഥം: വഹുസ്സി, നീ കുലുക്കുകയും ചെയ്തുകൊള്ളുക. ഇലൈക്കി, നിന്റെ അടുക്കലേക്ക്. ബിജിസ്ഇൻ നഖ്ലത്തി, ഈത്തപ്പന മരത്തെ. ഈന്തത്തടിയെ. തുസാഖിത്, അത് വീഴ്ത്തിത്തരും. അലൈക്കി, നിനക്ക്. റുത്വബൻ, ഈത്തപ്പഴം പഴുത്തത്. കാരക്ക, ജനീയൻ, പുതിയ, പുതുതായി പറിച്ചെടുത്ത.
0: നിന്റെ അടുക്കലേക്ക് കാരക്ക വീണുകിട്ടുവാൻ ഈത്തപ്പന കുലുക്കിക്കൊള്ളുക. അതു നിനക്ക് പുതിയ ഈത്തപ്പഴം വീഴ്ത്തിത്തരുന്നതാണ്.
1: വചനം 26. വാക്കർത്ഥം: ഫകുലി, അങ്ങനെ നീ തിന്നുക. വശ്രബി, നീ കുടിക്കുകയും ചെയ്യുക. വഖർരി, നീ കുളിർക്കുകയും ചെയ്യുക, അടങ്ങുകയും ചെയ്യുക. ഐനൻ, കണ്ണ്. ഫയിമ്മാ തറയിന്ന, ഇനി നീ കാണുന്ന പക്ഷം. മിനൽ ബശരി, മനുഷ്യരിൽ നിന്ന്. അഹദൻ, ഒരാളെ, ആരെയെങ്കിലും. ഫഖൂലി, അപ്പോൾ നീ പറയുക. ഇന്നി, നിശ്ചയമായും ഞാൻ. നദർത്തു, ഞാൻ നേർന്നിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു. ലിർറഹ്മാനി, പരമകാരുണികന്, അഥവാ റഹ്മാനായ അള്ളാഹുവിന്. സൗമൻ, വ്രതം, നോമ്പ്. ഫലൻ ഉകല്ലിമ, ആകയാൽ ഞാൻ സംസാരിക്കുകയില്ല തന്നെ. അല്യൗമ, ഇന്ന്. ഇൻസിയ, ഒരു മനുഷ്യനോടും.

0: അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും സന്തോഷത്താൽ കണ്ണു കുളിർക്കുകയും ചെയ്തുകൊള്ളുക. ഇനി നീ മനുഷ്യരിൽ വല്ലവരെയും കാണുകയാണെങ്കിൽ പരമകാരുണികന് അഥവാ അള്ളാഹുവിന് വ്രതം അനുഷ്ഠിക്കുവാൻ ഞാൻ നേർന്നിരിക്കുകയാണ്. ആകയാൽ ഞാൻ ഇന്ന് ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ എന്ന് നീ പറഞ്ഞേക്കുക.
1: 24 മുതൽ 26 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വ്രതം അഥവാ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സംസാരിക്കാതെ മൗനം അവലംബിക്കുന്ന സമ്പ്രദായം യഹൂദരുടെ ഇടയിൽ പതിവുണ്ടായിരുന്നു. മറിയമിനെ സംബന്ധിച്ചിടത്തോളം ജനസംസാരം ഇല്ലാതായി കിട്ടുവാനും ഈ മൗനവ്രതം സഹായകരമായിരിക്കുമല്ലോ. ഈത്തപ്പനയുടെ ചുവട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ജനിച്ച ആ ശിശു, അതെ, ഐസ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ആയിരുന്നുവെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം പറയുന്നത്. ഐസ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അസാംഗത്യമൊന്നുമില്ല. വാചകത്തിന്റെ ഘടനയും പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നതും. തൊട്ടിലിൽ ശിശുവായിക്കൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. വയുക്കല്ലിമുന്നാസഫിൽ മഹദി എന്ന് സൂറത്തു ആലു ഇമ്രാൻ 46 വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ 30 വചനത്തിൽ അപ്രകാരം അദ്ദേഹം സംസാരിച്ചതായി കാണുകയും ചെയ്യാം. മറിയമിന് മനസ്സമാധാനവും മനോധൈര്യവും ഉണ്ടാക്കുവാനായി അള്ളാഹു കുട്ടിയെ സംസാരിപ്പിച്ചതായിരിക്കും. മറ്റൊരു വിഭാഗക്കാർ പറയുന്നത് വിളിച്ചു പറഞ്ഞത് മലക്ക് ആയിരുന്നുവെന്നാകുന്നു. ഏതായാലും 26 ആയത്തിന്റെ അവസാനം വരെയുള്ള ഭാഗം മുഴുവനും വിളിച്ചു പറയപ്പെട്ടതിൽ ഉൾപ്പെടുന്നു. സരീയൻ എന്ന വാക്കിനാണ് ഒരു മഹാൻ എന്നു അർത്ഥം പറഞ്ഞത്. താൻ പ്രസവിച്ച കുട്ടിയുടെ ഭാവിയെ സൂചിപ്പിച്ചുകൊണ്ട് മറിയമിന്റെ വ്യസനം ഇല്ലാതാക്കി സാന്ത്വനപ്പെടുത്തുവാൻ വേണ്ടിയാകുന്നു നിന്റെ കീഴിൽ ഒരു മഹാനെ ആക്കിയിരിക്കുന്നുവെന്നു പറഞ്ഞത്. ഭാവിയിൽ ഒരു വലിയ മഹാനാകുവാൻ പോകുന്ന കുട്ടിയാണ് നീ പ്രസവിച്ചിരിക്കുന്ന ഈ കുട്ടി. നിനക്കു തൽക്കാലം ഇവിടെ തിന്നുവാനും കുടിക്കുവാനും വിഷമമില്ല. ആകയാൽ കുട്ടിയോടുകൂടി മനസ്സമാധാനത്തിലും സന്തോഷത്തിലും കടിഞ്ഞുകൂടിക്കൊള്ളുക എന്നു സാരം. സരീയൻ എന്ന വാക്കിന് ഉറവുചാൽ എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥമാണ് ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ, നിന്റെ താഴെയുള്ള ഉറവുചാലിൽ നിന്ന് നിനക്ക് വെള്ളവും ഉപയോഗിക്കാം എന്നു സാരമാകുന്നു.
2: തഫ്സീർ റഹ്മാനി ഇവിടെ സമാപിക്കുന്നു.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹദീദ് 1 മുതൽ 8 വരെ വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ഇപ്പോൾ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സൂറത്തുൽ ഹദീദാണ് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാത്തി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം ലഹു മുൽക്കു സമാവാത്തി വൽ അർദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഷൈഇൻ ഖദീർ അവിടെന്താ തൻവിന് ശേഷം ഐന് അല്ലേ? അപ്പൊ ഇൽഹാർ. ഓക്കെ, പിന്നെ ഹുവല്ലദി ഖലഖ അസ്സമാവാതി വൽ അർദ ഫി സിത്തതി അയ്യാം സുമ്മ സ്തവ അലൽ അർശ് യഅലമു മാ യൽജു ഫിൽ അർദ് وما يخرج منها وما ينزل من السماء وما يعرج فيها അവിടെ في ستة ايام ايام ثم ايام ثم എന്താണ്
5: ഇഖ്ഫാ?
4: ഇഖ്ഫാ തൻവിന് ശേഷം ഇഖ്ഫാ അല്ലോ മണിക്കണം. പിന്നെ യഅലമു മാ യലിജു ഫിൽ അർദ് വമാ യഖ്റുജു മിൻഹ ലഹർ വമാ യൻസിലു ഇഖ്ഫാ നൂനു സാകിനക്ക് ശേഷം

0: വയൂലിജു നഹാറ ഫില്ലേൽ, നൂനൊക്കെ ശബ്ദമുള്ളത് അറിയാലോ, നന്നായിട്ട് മണിക്കുക. പിന്നെ വഹുവ അലീമുൻ ബിദാത്തി സുദൂർ, അലീമും ബി
1: ഇദ്ഗാം ബിഗുന്ന
0: അല്ലോ, നോക്ക്
1: ഇഖ്ലാബ്.
0: ഇഖ്ലാബ് തൻവീന് ശേഷം ബ ആണ്. അപ്പോ എന്ത് ചെയ്യണം, ആ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം. അലീമുൻ മുൻ എന്നുള്ളത് അലീമുംബി, മുൻ എന്നുള്ളത് ആ നൂനിനെ, മുൻ എന്ന തൻവീന്റെ നൂനിനെ മീമാക്കി മാറ്റിയിട്ട് ഗുന്നത്തോടു കൂടി ഓതണം. അതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبح لله ما في السماوات والأرض وهو العزيز الحكيم.

0: وهو معكم أينما كنتم
1: وهو معكم أينما كنتم.

0: അപ്പോൾ സൂറത്തുൽ ഹദീദ് 8-ാമത്തെ കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ
1: ആലമീൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് പാരായണ പഠനം പരിപാടിയാണ്. സൂറ അൽ ഹദീദ് 1 മുതൽ 8 വരെ വചനങ്ങളുടെ പാരായണ നിയമങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം, പേജ് 524, സഅദ് അൽ ഗാമിദി.

0: മനഃപാഠം സമാപിക്കുന്നു. പേജ് 524, സഅദ് അൽ ഖാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 99, 100, 101 വചനം. ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 98 ആയത്തുകൾ വരെയാണ് നമ്മൾ പഠിച്ചത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം തന്നെ പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 99, 100, 101 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്.

ولقد انزلنا ولقد دالنه قلقله ചെയ്യണം ശരിക്കും കേൾക്കണം انزلنا നൂനിനെ അവ്യക്തമാക്കി മണിക്കണം ഇഖ്ഫ ബിഗുന്ന انزلنا اليك ഇവിടെ നീട്ടണം മദ്ദിന്റെ അക്ഷരമായ അലിഫ് അൻസൽന ശേഷം ഇലൈക ഹംസ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് അതാണ് മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ് ആയാതിൻ ബയ്യിനാത് ആയാതിൻ തൻവീന് ശേഷം ബ സാക്കിന നൂനോ അല്ലെങ്കിൽ തൻവീനോ ശേഷം ബ വന്നാൽ തൻവീനിനെ അല്ലെങ്കിൽ ആ നൂനിനെ മീമാക്കി മാറ്റും അതാണ് ഇഖ്ലാബ് മാറ്റി മറിക്കുക തൻവീനിനെ ഇവിടെ മീമാക്കി മാറ്റുന്നു അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ആയാതിൻ ബയ്യിനാത് ഇനി നിർത്തുക ബയ്യിനാത് രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത് നീട്ടുമ്പോൾ വമാ യക്ഫുറു ബിഹാ വമാ യക് യക് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം വമാ യക്ഫുറു ബിഹാ യക്ഫുറു ബിഹാ ഇല്ലൻ ഇവിടെയും നേരത്തെ പറഞ്ഞതേപോലെ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് ബിഹാ ഇല്ലൽ ഫാസിഖൂൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇവിടെ ആഹദു ഐൻ തൊണ്ടയുടെ മധ്യഭാഗം ഹ തൊണ്ടയുടെ തൊട്ട് താഴെ മഖ്റജുകൾ അടുത്താണ് അതുമാത്രമല്ല ഒരേ രൂപത്തിലുള്ള രണ്ട് പദം ആഹദു അഹ്ദൻ സെയിം പദങ്ങളാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജുകൾ മാറാതെ ഉച്ചരിക്കണം ആഹദു അഹ്ദൻ അഹ്ദൻ ആഹദു അഹ്ദൻ ആഹദു അഹ്ദൻ എന്നൊന്നും ഓതരുത് ആഹദു അഹ്ദൻ നബദഹു അഹ്ദൻ തൻവീന് ശേഷം നൂൻ തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം ഇദ്ഗാം ബിഗുന്ന അഹ്ദൻ നബദഹു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം നബദഹു നബസഹു അല്ല നബദ നബദഹു ഫരീഖം ഫരീഖും മിൻഹും نبذه فريق قن تنوين ششم ميم تنوينين ميم لك ادغام چيئنم منيچو كوندو چريكنم فريق منهم فريق منهم بل اكثرهم بل اك كاف اكثرهم ثا അക്സറുഹും അല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് ഈ ഒരു അക്ഷരത്തെ അധികം ആളുകളും തെറ്റിക്കും അക്സറുഹും എന്ന് പറയും അക്ഷ അക്ഷ ശാവിച്ചിരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം വളരെ നേരിയ തോതിൽ ദാലിനേക്കാൾ കൂടുതൽ അക്സറുഹും അക്ഷ അക്സറുഹും റാഇന ദമ്മാണ് സുക്കൂനല്ല ശ്രദ്ധിക്കണം അക്സറുഹും ലാ യുഅ്മിനൂൻ لا يؤمنون അടുത്ത ആയത്തിൽ ولما جاءهم ولما മീമിൽ ഷദ് ഉണ്ട് മണിക്കണം جاءهم മദ് മുത്തസിൽ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം അതാണ് മദ് മുത്തസിൽ جاءهم റസൂലുൻ റസൂലുൻ തൻവീൻ ശേഷം മീം റസൂലുൻ റസൂലും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം റസൂലും മിൻ മിൻ ഐ മിൻ ഐ ഇവിടെ ഇസ്ഹാറാണ് ചെയ്യേണ്ടത് വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ ഇവിടെ മണിക്കരുത് മിൻ മിൻ ഇന്ദി അങ്ങനെ ഇല്ല മിൻ ഇന്ദി ഇനി ഇന്ദി ഇവിടെ അവ്യക്തമാക്കി നൂനിനെ വെളിവാ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മിൻ ഐന്ദി ഐന്ദി അവ്യക്തമാക്കി മണിക്കുക ഇഖ്ഫാ ബിഗുന്ന ഐന്ദില്ലാഹി മുസദ്ദിഖൻ മുസദ്ദിഖ് അല്ല സാദ് ഹെവി ലെറ്ററാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം മുസദ്ദിഖുൻ മുസദ്ദിഖുൻ മുസദ്ദിഖുൻ ലിമാ ഖുൻ ലിമാ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം മുസദ്ദിഖുല്ലിമ മുസദ്ദിഖുല്ലിമ മഅഹും മഅഹും നബദ
نبذ نبذل نبذ فريق فريق من فريق تنوين ششم ميم ادغام بغن മണിച്ചുകൊണ്ട് അവിടെ എന്താക്കണം, ഉച്ചരിക്കണം. തൻവീനെ മീമിലേക്ക് ദിഖാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, അവിടെ നിർത്തുകയാണെങ്കിൽ അൽ കിതാബ്, അങ്ങനെ രണ്ടോ നാലോ ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടുക. പക്ഷെ കൂട്ടി ഓതുന്നത് നല്ലത്. ഊതുൽ കിതാബ കിതാബല്ലാഹി ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വറാ മദ്ദിൻ്റെ അക്ഷരം അലിഫും ഹംസയും അതേ പദത്തിൽ. ظُهُورِهِمْ ظُهُورِهِمْ അല്ല ظُ ظُهُورِهِمْ كَأَنَّهُمْ നൂൻ ശദ്ദ് മണിക്കണം. ലാ യഅലമൂൻ ലാ ലാ യഅലമൂൻ അല്ല ലാ യഅലമൂൻ. ഇൻഷാ അല്ലാ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: التحسين ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 99 മുതൽ 101 വരെയുള്ള വചനം ക്ലാസ് നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: Peace Radio. Tune to reality.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
5: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
6: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
5: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
6: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
5: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ. ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം. ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം. തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ. സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം. നേരിന്റെ ആർജവം. വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
7: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
8: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരു പക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
10: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ربنا ونكون من المؤمنين بل بدا لهم ما كانوا يخفون من
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസിൽ സൂറ അൻഫാൽ 1 മുതൽ 75 കൂടിയ വചനങ്ങൾ, സൂറ തൗബ 1 മുതൽ 45 കൂടിയ വചനങ്ങൾ പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

لهم مغفرة ورزق كريم.

يبلغه مأمنه ذلك بأنهم قوم لا يعلمون

وَأُولَئِكَ هُمُ الْفَائِزُونَ.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ അൻഫാലിൽ നിന്ന് 1 മുതൽ 75 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ തൗബയിലെ 1 മുതൽ 45 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി, ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ സൂറ ഹാഖയിലെ 44 മുതൽ 47 വരെ വചനങ്ങൾ.
1: വചനം 44. വാക്കർത്ഥം: വലൗ തഖവ്വല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവിയിൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും.
2: വലൗ തഖവ്വല അലൈന ബഅദൽ അക്കാവിയിൽ,
1: അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ. വചനം 45. വാക്കർത്ഥം: ല അഖദ്നാ, നാം പിടിക്കുക തന്നെ ചെയ്യും, മിൻഹു, അദ്ദേഹത്തെ, അദ്ദേഹത്തോട്, ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്, വലങ്കൈക്ക്.
2: ല അഖദ്നാ മിൻഹു ബിൽ യമീൻ,
1: അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. വചനം 46. വാക്കർത്ഥം: സുമ്മ ലഖതഅന, പിന്നെ നാം മുറിക്കുകയും ചെയ്യും, മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്, അൽ വഥീൻ, ഹൃദയനാഡി, ജീവ നാഡി.
2: ثم لقطعنا منه الوتين,
1: പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47. വാക്കർത്ഥം: ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല, മിൻ അഹദിൻ, ഒരാളും തന്നെ, അൻഹു, അദ്ദേഹത്തിൽ നിന്ന്, ഹാജിസീൻ, തടയുന്നവരായിട്ട്, തടസ്സം ചെയ്യുന്നവരായിട്ട്.
2: ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ,
3: അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല.
1: വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഹദ്ന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടു നടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം അള്ളാഹു നബി തിരുമേനിയെ ഒരിക്കലും വെറുതെ വിടുകയില്ല. നിശ്ചയമായും അതികഠിനമായി ശിക്ഷിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നടപടി എടുക്കുന്ന പക്ഷം അത് തടയുവാൻ ആരെക്കൊണ്ടും സാധ്യവുമല്ല എന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഒരു ഭൗതിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക വൃത്തത്തിൽ വച്ച് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി ആ ഭരണാധിപന്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം അത് രാജദ്രോഹവും ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാ നടപടികൾക്ക് അയാൾ വിധേയനായിത്തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമ വ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20-ൽ പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കുപോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു.
3: തിരുമേനി കൊളുത്തിവച്ച ആ സത്യദീപത്തിൻ്റെ വെളിച്ചം
1: ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല. ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്തിൽ ഇങ്ങനെ കാണാം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇതിൽ മൂസാ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ

0: വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ, വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ അല്ലാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആവർത്തന പുസ്തകത്തിലെ അവസാന സൂക്തത്തിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാണാം. ഈ വാചകം മൂസാനബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ള തൗറാത്തിൽ ഉള്ളതല്ല, പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തതാണ് എന്ന് പ്രാഥമിക ബുദ്ധിയുള്ളവരാരും സമ്മതിക്കും. ഇതുപോലെ വേറെ ചിലതും അതിൽ ഉണ്ട്. അത് ആർ എഴുതി ചേർത്തതായാലും ശരി, അതെഴുതി ചേർത്ത കാലം വരെ മൂസാനബി അലൈഹിസ്സലാമിനെപ്പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതിനുശേഷം ഇസ്രായേലിൽ തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇസ്മായിലികളിലോ ഉണ്ടായിട്ടില്ലെന്ന് ആ വാക്കിന് അർത്ഥമില്ല. എന്നാൽ ഈസാനബി അലൈഹിസ്സലാമയുടെ കാലം വരെ ആ പ്രവാചകൻ വന്നിട്ടില്ലെന്നും അതുവരെയും ആ പ്രവാചകന്റെ വരവ് അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെന്നും നിലവിലുള്ള ഇഞ്ചീലിൽ നിന്നും വ്യക്തമാകുന്നു. യോഹന്നാനോട് അഥവാ യഹ്യാ നബി അലൈഹിസ്സലാമയോട് യഹൂദരുടെ പ്രതിനിധികൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം, ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എന്ന് മറുപടി പറഞ്ഞതായും, അപ്പോൾ അവർ, നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്താണെന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചതായും അതിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 1:19-25 വചനങ്ങൾ. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, അവർ ഏലിയാവിനും ക്രിസ്തുവിനും അഥവാ ഈസാനബി അലൈഹിസ്സലാമിനും പുറമെ ഒരു പ്രത്യേക പ്രവാചകനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. രണ്ട്, ആ പ്രവാചകൻ അതുവരേക്കും വന്നു കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ്? തൗറാത്തിൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ യോശുവ പ്രവാചകനാണ് എന്ന് അഥവാ യൂഷഅ നബി അലൈഹിസ്സലാം ആണ് എന്ന് വേദക്കാർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ യഥാർത്ഥം പുലർന്നു കണ്ടാലും സത്യത്തിൻ്റെ നേർക്ക് കണ്ണടച്ചു ദുർന്യായങ്ങൾ പറഞ്ഞ് തൃപ്തി അടയുന്നത് അസൂയക്കാരുടെ പതിവാണല്ലോ. അതില്ലായിരുന്നുവെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിക്കേണ്ടിയിരുന്നത് വേദക്കാരായിരുന്നു. നേരെ മറിച്ച് അവർ ആദ്യമേ കണ്ണടച്ച് അവിശ്വസിക്കുകയാണുണ്ടായത്. അതുകൊണ്ടാണ് അവരെ അഭിമുഖീകരിച്ച് അല്ലാഹു ഇങ്ങനെ പറഞ്ഞതും, അതിൽ ഒന്നാമതായി അവിശ്വസിക്കുന്നവർ നിങ്ങളാവരുത്, എന്റെ ആയത്തുകൾക്ക് അല്പമായ വില വാങ്ങുകയും അരുത്. വലാ തക്കൂനു ഔവല കാഫിരിം ബിഹ്, സൂറത്തുൽ ബഖറ 41 വചനം.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ഹാഖ 44-47 വരെ വചനങ്ങൾ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത്

0: എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റെഡിയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറത്ത് നിസായിലെ 74 മുതൽ 87 വരെയുള്ള വചനം. ഷെയ്ഖ് അബ്ദുള്ള വൈജാൻ. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അഹ്സാബ് 28 മുതൽ 34 വരെയുള്ള വചനം. ഷെയ്ഖ് ബദറ തുർക്കി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر
0: بسم الله الحمد

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു. ഹറമൈൻ ലൈവിൽ ഫജർ നമസ്കാരത്തിന് മദീനയിൽ നിന്നും നേതൃത്വം നൽകി സൂറത്ത് നിസാഇൽ 74 മുതൽ 87 വരെയുള്ള വചനം നമ്മൾ കേട്ടു. ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ബുഅയ്ജാൻ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 28 മുതൽ 34 വരെയുള്ള വചനം, ഖിറാഅത്ത് ഷെയ്ഖ് ബദറത്തുർക്കിയായിരുന്നു.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അൽ മുഅല്ലിം സൂറത്തുൽ ബഖറ 47 മുതൽ 52 വരെ വചനം ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത് കേൾക്കാം.

0: ഇപ്പോൾ സമാപിച്ചത് അൽ മുഅല്ലിം സൂറത്തുൽ ബഖറ 47 മുതൽ 52 വരെയുള്ള വചനം. ഖിറാത്ത് ഖലീഫ അസ്സുനൈജി.
1: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പീസ് റേഡിയോ ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. أعوذ بالله من الشيطان الرجيم وجعلنا ذريته هم الباقين وتركنا

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 77 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 77-ാമത്തെ വചനത്തെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. വജഅൽന, നാം ആക്കുകയും ചെയ്തു, ദുരിയതഹു, അദ്ദേഹത്തിൻ്റെ അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതിയെ, ഹുമുൽ ബാഖീൻ, അവരെ തന്നെ, അവരെ മാത്രം അല്ലെങ്കിൽ അവരെ തന്നെ അവശേഷിക്കുന്നവരാക്കി. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിന് ശേഷം അദ്ദേഹത്തിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളെയാണ് അള്ളാഹു അവശേഷിപ്പിച്ചത് എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അവർ ഓരോ ജനതയുടെയും മുൻഗാമികൾ അവരായിരുന്നു. അറബികളുടെയും പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ ആഫ്രിക്കൻ ജനതയുടെയുമൊക്കെ അവരുടെയൊക്കെ മുൻഗാമികൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സാം, ഹാം, യാഫിസ് എന്നീ മക്കളായിരുന്നു എന്ന് ചില തഫ്സീറുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രമാണയോഗ്യമായ വചനങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ അതിനില്ല എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. മാത്രമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു അതിലെ 9-ാമത്തെ വചനത്തിൽ പറയുന്നു, അലം യഅതികും നബഉൽ ലദീന മിൻ ഖബ്ലികും ഖൗമു നൂഹിം വആദിം വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അലം യഅതികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നബഉൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വർത്തമാനം, ഖൗമു നൂഹിൻ വആദിൻ വസമൂദ, നൂഹിൻ്റെയും ആദിൻ്റെയും സമൂദിൻ്റെയും, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ളവരുടെയും, ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അല്ലാമ സഅദി റഹ്മഹുള്ള 77-ാമത്തെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വജഅൽന ദുരിയത നൂഹിൻ ഹുമുൽ ബാഖീൻ ബഅദ ഗർഖി ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിയുടെ ജനതയാണ് ആ ജലപ്രളയത്തിന് ശേഷം അവശേഷിച്ചത്. അതാണ് ആ വചനം അഥവാ വജഅൽന ദുരിയതഹു, അദ്ദേഹത്തെ ജനത സന്തതിയെ നാം ആക്കി, ഹുമുൽ ബാഖീൻ, അവശേഷിക്കുന്നവരാക്കി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. 78-ാമത്തെ വചനം,
1: വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ,
0: വതറക്ന, നാം വിട്ടു അഥവാ ബാക്കിയാക്കി, അലൈഹി, അദ്ദേഹത്തിൻ്റെ പേരിൽ, ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കീർത്തി, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും സ്മരിക്കുന്ന, എല്ലാവരും ഓർക്കുന്ന ഒരു പേരാക്കി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാം ഉയർത്തി എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഫിൽ ആലമീന മിൻ ബഅദിഹി ദിക്റൻ ഹസനൻ വസനാഅൻ അതറൻ ഫലാ യുദ്ക്കറു ഇല്ലാ ബിസ്സനാഇ അൽ ഹസൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകർക്ക് അല്ലെങ്കിൽ ലോകരിൽ തന്നെ വളരെ ശ്രദ്ധേയനായി, അദ്ദേഹം നല്ല പേരിനും പ്രശസ്തിക്കും അർഹനായി, അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, യഅനി അബ്ഖൈനാ ലഹു സനാഅൻ ഹസനൻ, അദ്ദേഹത്തിന് നാം നല്ല പ്രശസ്തി ഉണ്ടാക്കി, നല്ല പുകഴ്ത്തൽ അദ്ദേഹത്തെ പുകഴ്ത്തി. വലം യഖുൽ തറക്നാ ലഹു, അള്ളാഹു പരാമർശിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറയാതെ, അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനും കാരണമാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല അസ്നാ അലൈഹി സനാഅ മിൻ അഫ്ദലി സനാഇ കമാ ഖാല സുബ്ഹാന ദുരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറ, നൂഹിൻ്റെ കൂടെ കപ്പലിൽ നാം വഹിച്ചവർ ഇന്നഹു തീർച്ചയായും അദ്ദേഹം കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള ദാസനാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുള്ള ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന്, അള്ളാഹു അദ്ദേഹത്തിന് മഹത്വം കൽപ്പിച്ചതിന് ഈ വചനം തെളിവാകുന്നു. ഹാദാ സനാഉൻ അഅ്ലമു മാ യകൂനു മിനൽ സനാ വ അഷ്റഫു മാ യകൂനു മിനൽ ഫഖ്രി അന്നല്ലാഹ യസിഫു വാഹിദൻ മിൻ ആദം. അള്ളാഹു ആദം സന്തതികളിൽ അദ്ദേഹത്തെ പ്രത്യേകമാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെ പ്രത്യേകമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള അടിമയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ യഅനി ഖായിമൻ ബിൽ ഉബൂദിയ, അദ്ദേഹം ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. വഖായിമൻ ബിശുക്രി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു. വല്ലാഹു അബ്ഖ അലൈഹി സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ ഇലാ ആഖിരിൽ ഉമമി ബൽ ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും പ്രശംസിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. ലി അന്ന ഹാദൽ കിതാബ് സയബ്ഖ ഇലാ അൻ യർഫഅഹു അല്ലാഹു ഇൻദ ഖുർബി ഖിയാമി സാഅ. അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ ഖിയാമത്ത് നാൾ വരെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അയവിറക്കപ്പെടുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തിയെക്കുറിച്ച് അദ്ദേഹത്തെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കീർത്തി ഉയർത്തിയെന്ന് പറയുന്നുകൊണ്ടും, വതറക്കിന നാം വിട്ടു, നാം ഉപേക്ഷിച്ചു, അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ ഫിൽ ആഖിരീൻ അവസാന കാലക്കാരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല എല്ലാ ആളുകളും അദ്ദേഹത്തെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവർ, തൗഹീദ് പ്രബോധനം ചെയ്യുന്നവർ, ഷിർക്കിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവർ എല്ലാം തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യും. എന്നാൽ സത്യപ്രബോധനത്തിൻ്റെ എതിരാളികൾ, തൗഹീദി പ്രബോധനത്തിന് എതിരി നിൽക്കുന്നവർ, ഷിർക്ക്, ആ ഷിർക്ക് പ്രചരിപ്പിക്കുകയും അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കൊരിക്കലും തന്നെ ആ പ്രവാചകനോട് സ്നേഹമോ അദ്ദേഹത്തെ പുകഴ്ത്തലോ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. സഅദി റഹ്മത്തു പറയുന്നു, വ അബ്ഖൈനാ ലഹു ദിക്റൻ ജമീലൻ വ സനാഅൻ ഹസനൻ ഫമൻ ജാഅ ബഅദഹു മിനൻ നാസി യദ്കുറൂനഹു ബി. നാം അദ്ദേഹത്തിൻ്റെ മനോഹരമായ സ്മരണ അവശേഷിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കീർത്തിയും നാം അവശേഷിപ്പിച്ചു, ശേഷം വരുന്നവർ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യും. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 79-ാമത്തെ വചനം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. സലാമുൻ, സലാം അഥവാ സമാധാന ശാന്തിയുണ്ട്, അലാ നൂഹിൻ നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ ലോകരിൽ. ഹാദല്ലദീ അബ്ഖാഹുല്ലാഹു തആല ലിനൂഹിൻ അലൈഹിസ്സലാം ഇലാ യൗമിൽ ഖിയാമ. തൊട്ടുമുകളിൽ പറഞ്ഞ നാം അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീർത്തിയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമാധാനവുമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്നഹു ലാ യുദ്ക്കറു ഇല്ലാ വയുസല്ലിമു അലൈഹി അന്നാസു കുല്ലുഹും അലഖ്തിലാഫി മിലലിഹിം വ അജ്നാസിഹിം വ ദിയാനാതിഹിം. വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത മാർഗം സ്വീകരിച്ചവർ, പക്ഷെ എല്ലാവരും ആ മഹാനായ പ്രവാചകനെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ ശാന്തി നേരുകയും ചെയ്യുന്നു. വഹാദാ മിനല്ലാഹി ജസാഅൻ ഹസനൻ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ പ്രതിഫലമാകുന്നു. ലി ഇഹ്സാനി നൂഹ് അലൈഹിസ്സലാം ഫീമാ ബൈനഹു വബൈനല്ലാഹ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചിരുന്നു എന്ന കാരണത്താൽ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്തതുകൊണ്ട് അല്ലാഹ് അദ്ദേഹത്തോടും ഇഹ്സാൻ ചെയ്യുന്നു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലാൽ ഇഹ്സാൻ. ഇഹ്സാനിന് പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ്? നന്മ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നന്മ പ്രവർത്തിക്കലല്ലാതെ മറ്റെന്താകുന്നു? ഫനൂഹ് അലൈഹിസ്സലാം അഹ്സന ഫീമ ബൈനഹു വ ബൈനല്ലാഹി അസ്സ വജൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചു. അതുകൊണ്ട് ഫഅഹ്സനല്ലാഹു ഇലൈഹ്, അള്ളാഹു അദ്ദേഹത്തോടും ഇഹ്സാൻ കാണിച്ചു. അള്ളാഹുവിൻ്റെ ഇഹ്സാനിൻ്റെ കാരണം കൊണ്ടാണ് എല്ലാ മനുഷ്യരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ മഹാനായ പ്രവാചകനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു, നല്ല നിലയിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. വകുല്ലു മൻ യുഹ്സിനു ഫീമാ ബൈനഹു വബൈനല്ലാഹ് യുഹ്സിനുല്ലാഹു ഇലൈഹ്. നാം പഠിക്കേണ്ട ഒരു പാഠം, അള്ളാഹുവോട് ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള ആർക്കും അള്ളാഹുവിൻ്റെ ഇഹ്സാനിനെ പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ഐ അന്നല്ലാഹ സല്ലമഹു മിൻ കുല്ലി മാ യദുറുഹു മിനൽ ഖവാദിഹി ലത്തീ തഖ്ദഹു ഫീഹി മിൻ ബനി ആദം. അള്ളാഹുവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിൽ നിന്നുമുള്ള രക്ഷപ്പെടുത്തലാകുന്നു. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരിൽ നിന്ന്, അദ്ദേഹത്തെക്കുറിച്ച് ഇകഴ്ത്തി പറയുന്നവരിൽ നിന്നെല്ലാം അള്ളാഹു അദ്ദേഹത്തെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, യഖൂലു അമനതൻ മിനല്ലാഹി ലിനൂഹ് ഫിൽ ആലമീൻ അൻ യദ്കുറഹു അഹദുൻ ബിസ്സൂഇൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിന് മേലുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാളും തന്നെ അദ്ദേഹത്തെ ദുഷിച്ച രൂപത്തിൽ തെറ്റായ രൂപത്തിൽ ഓർക്കാറില്ല, നല്ല നിലയിലാകുന്നു അദ്ദേഹത്തെ ഓർക്കാറുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തബരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. സലാമുൻ, സമാധാനം അലാ നൂഹിൻ, നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ, ലോകരിൽ. തുടർന്ന് എൺപതാമത്തെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നാ കദാലിക, നിശ്ചയമായും അപ്രകാരം നാം, നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദം ചെയ്യുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, പുണ്യം ചെയ്യുന്നവർക്ക്. അതായത് ഇന്നാ കദാലിക, ഐ കമാ ജസൈന നൂഹൻ അലൈഹിസ്സലാം നജ്സിൽ മുഹ്സിനീൻ. നാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പ്രതിഫലം, അദ്ദേഹത്തിന് പ്രതിഫലം നൽകിയതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും. ഫകുല്ലു മൻ അഹ്സന ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യുജ്സീഹി കമാ ജസാ നൂഹൻ അലൈഹിസ്സലാം. ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരോടും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ഇഹ്സാൻ ചെയ്തതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യും. വഖദ് ജസല്ലാഹു നൂഹൻ ബി അംറൈനി ബിമാ തറക അലൈഹി ഫിൽ ആഖിരീൻ വബിമാ സല്ലമഹു ഫിൽ ആലമീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ചെയ്തത്, ഒന്ന്, അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ അവശേഷിപ്പിച്ചു, സൽകീർത്തി ഉണ്ടാക്കി. മറ്റൊന്ന്, ലോകരിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു, അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതിൽ നിന്ന്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് എല്ലാം അല്ലാഹു സംരക്ഷിച്ചു. ഫകദാലിക മൻ കാന മുഅ്മിനൻ ബില്ലാഹി അസ്സ വജൽ. അപ്രകാരം ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, മുഹ്സിനൻ ഫീ ഇബാദതിഹി, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ, വ ഇലാ ഇബാദിഹി, അല്ലാഹുവിൻ്റെ ദാസന്മാരോടും ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ, അല്ലാഹുവിൻ്റെ ദാസന്മാരോട് നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഫ ഇന്നല്ലാഹ തആല യുജ്സ ബിഹി കമാ ജസ നൂഹൻ. ഫ ഇന്നല്ലാഹ തആല യജ്സി ബിഹി, അത്തരം ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് പ്രതിഫലം നൽകിയതുപോലെ. വലിദാലിക തജിദു അന്നല്ലാഹ തആല വളഅ ഫീ ഖുലൂബി നാസി മൻ യഖ്ദഹു ഫീഹിം ലിഅന്ന കുല്ല വാഹിദിൻ മിൻ അഹ്ലിൽ ഖൈരി ലാബുദ് അൻ യഖ്ദഹ ഫീഹി വാഹിദുൻ മിൻ അഹ്ലിൽ ശർ. ഒരു നല്ല മനുഷ്യൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ മനുഷ്യരോട് എല്ലാ നല്ല മനുഷ്യരുടെ മനസ്സിലും അള്ളാഹു സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നു. ആ മനുഷ്യരെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയതെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അന്നൽ മുഹ്സിന യുജാസി ബിമിസ്ലിമ ജൂസിയ ബിഹി നൂഹ് അലൈഹി സ്വലാം വദാലിക ബിഇൻജാഇഹി മിനൽ ഹലാകി വസലാമതി ഇർദിഹി മിനൽ ദിക്രി സയ്യി വകുല്ലമാ കാനൽ ഇൻസാനു അക്സറ ഇഹ്സാനൻ കാന അക്സറ സവാബൻ വഅസ്ലം. എപ്പോഴെല്ലാം മനുഷ്യർ കൂടുതൽ ഇഹ്സാൻ ചെയ്യാൻ തയ്യാറാകുന്നുവോ അപ്പോഴെല്ലാം അവർ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിന് അർഹരാകുന്നു, ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ഇസ്ലാമികമായ കണിശമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചത് കാരണത്താൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം അള്ളാഹുവോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളമായ പ്രതിഫലം പ്രദാനം ചെയ്തു. ആ പ്രതിഫലം വിശ്വാസികൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിച്ചാൽ, അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചാൽ, അതേപോലെ തന്നെ തങ്ങളുടെ സമസൃഷ്ടികളോടും നന്മ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ പ്രതിഫലത്തിന് നമുക്കും അർഹരാകാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകളിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും അള്ളാഹുവിൻ്റെ അടിമകളോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, എങ്ങനെയാണ് ഇബാദത്തിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു. അപ്പോൾ ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യുക. അതാണ് ഇബാദത്തിൽ കാണിക്കേണ്ട ഇഹ്സാൻ. അതോടൊപ്പം തന്നെ തങ്ങളുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ സഹജീവികളോടും കഴിയുന്നത്ര നന്മ പ്രവർത്തിക്കാൻ സന്നദ്ധമാവുക. അതാണ് അബദുകളോട് ഇബാദുകളോട് കാണിക്കേണ്ട ഇഹ്സാൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ ഏറ്റവും മാതൃകായോഗ്യമായ ജീവിതമാണ് കാഴ്ചവെച്ചതെന്നത് ആ പ്രവാചകനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇഹ്സാൻ കാണിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. നാം ഏവർക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി.

7-ാം അധ്യായം, സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ

0: വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അല്ലാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അല്ലാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനപ്പാഠം സമാപിക്കുന്നു. പേജ് 523, 1 മുതൽ 30 വരെ മനപ്പാഠത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സാദൽ ഹാമിദി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്, വഈദ് അഖദ്ന മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്ന, അഖദ്ന ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും, മീഥാഖകും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖകും, ഖാഖും, മീഥാഖകും. ലാ തസ്ഫികൂന ദിമാഅകും, ദിമാഅകും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും മീം, സാക്കിന മീമിന് ശേഷം മീം, ഇത് ഗാമുത്തമാസിരൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്ദിയായിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന മിന്ദിയായിരിക്കും. സുമ്മ, സുമ്മ, സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും, അഖ്റർതും, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ. അഖ്റർതും വഅൻതും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന. തഷ്ഹദൂൻ, തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും, ഇഖ്ഫാം ബിഗുന്ന. ഹാഉലാഇ, ഇവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഇത് നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹ ഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന. തഖ്തുലൂന ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീന് ശേഷം മീം, ഇത് ഗംഭീറുന. ഫരീഖം മിൻകും, മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന മിൻകും, ശേഷം മിൻകുമ്മി, മീമു സാക്കിനയ്ക്ക് ശേഷം മീം, ഇത് ഗാം മുതമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകുമ്മിൻ മിന്ദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫ ഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി. വൽഉദ്വാൻ, വൽഉദ്വാനല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽഉദ്വാൻ വഇൻ യഅതൂകും, സാകിന നൂന് ശേഷം യാ, ഇത് ഗംഭീറുന. വഇൻ യഅതൂകും, വഇൻ യഅതൂകും, നൂനിനെ യായിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗംഭീറുന. വഇൻ യഅതൂകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും. ഇഖ്റാജുഹും അഫതുമിനൂന, അഫതുമിനൂന, അഫതുമിനൂന ബിബഅദിൽ, അയിന് ദാദ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, ബിബഅദ് ദാദിദു അദ് ബിബഅദ്. ഫമാ ജസാഉ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൈ യഫ്അലു, സാകിന നൂന് ശേഷം യാ, ഇത് ഗംഭീറുന. മൈ യഫ്അലു, മൈ യഫ്അലു, നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന. മൈ യഫ്അലു ദാലിക മിൻകും, ഇഖ്ഫാ ബിഗുന മിൻകും. ഇല്ലാ ഖിസ്യുൻ, ഇല്ലാ ഖിസ്യുൻ ഫി, തൻവീനു ശേഷം ഫ, തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക്, തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. ഇവിടെ തൻവീനു ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാമ പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാത്തി ദുനിയ. ദുനിയ നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ വയൗമൽ ഖിയാമതി യുറദ്ദൂന, യുറദ്ദൂന ഇലാ അഷദ്ദിൽ, ഇലാ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇലാ അഷദ്ദിൽ അദാബ്,
5: വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം, ബിഗാഫിലിൻ അമ്മ തൻവീന് ശേഷം അയൻ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, അമ്മ മീമിന് ശബ്ദ് മണിക്കണം. തഅമലൂൻ, തഅമലൂൻ അല്ല തഅമലൂൻ, അയൻ വളരെയധികം അയനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതി പോകരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയൻ. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. ബഹുമാനനായ ഹാഫിദ്,
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറ റൂം 9-21 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹസൻ ബിൻ അബ്ദുള്ള ബൊറയ.
2: أعوذ بالله من الشيطان الرجيم.

0: كسبتم ولا تسألون عما كانوا يعملون.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാൻ മറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: വളരെ അധികം ശ്രോതാക്കൾ പീസ് റേഡിയോ അവലംബമാക്കിക്കൊണ്ട് ഖുർആൻ മനഃപാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്.
1: അതെ, തീർച്ചയായും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്.
0: പതിവ് പോലെ ഇന്നും ഹിഫ്ളുൽ ഖുർആനിൽ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59-60 ആയത്തുകൾ ആദ്യം ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം. أعوذ بالله من الشيطان الرجيم

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ആമീൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ഹിഫ്ളുൽ ഖുർആന്റെ വളരെ ഹൃദ്യമായ ഒരു എപ്പിസോഡാണ് അവസാനിച്ചിരിക്കുന്നത്.
1: സൂറത്തു അഹ്സാബിലെ 60-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്.
2: ഇന്ന് നമ്മോട് ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
3: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.